0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ, ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന്

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ കെയർ. വെൽക്കം ടു ഹോം 92.2 FM. ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ പറയും നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നതുപോലെയാണ് നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രമുഖ ഗായിക ശ്വേതാ മോഹൻ വന്നപ്പോൾ ഹോം എന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു, കാരണം ഞങ്ങളുടെ ആനിവേഴ്സറി കേക്ക് കട്ടിയായിരുന്നു. അപ്പോൾ ശ്വേത പറഞ്ഞൊരു കാര്യത്തിൽ ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഹോം ഈസ് വേർ ദ ഹാർട്ട് ഇസ്. ദുബായ് എന്നത് എന്റെ സെക്കൻഡ് ഹോമാണ്. ഞാൻ എന്റെ സെക്കൻഡ് ഹോമിൽ വന്നിട്ട് ഹോം സ്റ്റേഷന് വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതെല്ലാം ഇതൊരു ഒരു പ്ലാനിങ്, എനിക്ക് വളരെയധികം അതിശയം തോന്നുന്നു എന്ന് ശ്വേത പറഞ്ഞത്. കാരണം അത്രയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വാക്കാണ് ഹോം എന്നത്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ വീടിന്റെ ഒരു പിക്ചർ, ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പോലെ നമ്മുടെ മനസ്സിൽ കണ്ണിന് മുന്നിൽ തെളിയുമെന്നത് ഉറപ്പാണ്. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറ തമ്പിളി നിലവിളക്ക്, മുറ്റത്ത് സന്ധ്യയ്ക്ക് നാമജപം. ഇതൊരു ഈ ഒരു പാട്ട് എപ്പോഴും റേഡിയോ കേട്ടാലും നമ്മുടെ നാട്ടിലത്തെ വീടുമുറ്റം ഓർമ്മ വരും അല്ലെ. സന്ധ്യയ്ക്കുള്ള ഒരു ആ ഒരു ടൈം, ആ ഒരു ഇരുട്ട് വീണ് കിടക്കുന്ന മുറ്റം, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി. എത്ര ബ്യൂട്ടിഫുൾ വരികളല്ലേ അത്തരം പാട്ടുകളൊക്കെ. ഓ, ആരെങ്കിലും ഒന്ന് എഴുതിയെങ്കിൽ ഈ ജെൻസി പാട്ടുകൾ ഒറ്റ വരി പോലും മനസ്സിൽ നിൽക്കുന്നില്ല. എന്തായാലും അത് വരട്ടെ, ഇങ്ങനെയുള്ള പാട്ടുകളും എൻ്റെ അപ്പുറം വരും എന്നുള്ളത് ഉറപ്പാണ്. വീട്, ലെറ്റ്സ് കം ബാക്ക് ടു ഹോം. ഹോം എന്നത് നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്താലും, എത്ര ദൂരത്തേക്ക് പോയാലും, എത്ര അകലെയാണ് വേറെ രാജ്യത്താണെങ്കിലും ഒക്കെ നമ്മുടെ വീട് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുള്ളപ്പോൾ, എത്ര വൈകിയാലും വാതിൽക്കൽ കാത്തിരിക്കാൻ ഒരാളുണ്ട്, നമ്മുടെ അച്ഛനോ അമ്മയോ ഇഷ്ടപ്പെട്ടവരോ ആ വീട്ടിലുണ്ട് എന്നൊരു തോന്നൽ. നമ്മൾ ഈ ആനുവൽ ലീവിന് അപ്ലൈ ചെയ്യുമ്പോൾ ഓഫ് എത്രയും പെട്ടെന്നൊന്ന് വീട് എത്തിയാൽ മതി. ഫ്ലൈറ്റ് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം എയർപോർട്ട് കാണാൻ തന്നെ ഫ്ലൈറ്റിലിരുന്ന് തന്നെ കാണാം കടലും കരയും ആ ഒരു മാർജിൻ. നമുക്ക് ഒരുപാടധികം എയർപോർട്ടുകളിൽ നമുക്ക് ആ ഒരു വിഷൻ കിട്ടും. കടലിൽ നിന്നും കരയിലേക്കുള്ള ആ പച്ചപ്പ്, ആ തെങ്ങിൻ തലപ്പാവുകളൊക്കെ നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് തന്നെ കാണാൻ പറ്റും. ആ ഒരു ഫീല് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഇറ്റ് ഗിവ്സ് അസ് ഗൂസ് ബംസ്. നമുക്ക് ഒരിക്കലും അത് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കാത്തിരിക്കാൻ ഒരു അച്ഛനും അമ്മയുമുള്ള ആ വീട്ടുമുറ്റം, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്ന് പറയാം. സോ ദാറ്റ് ഇസ് ഹോം ഓൾ അബൌട്ട്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You are tuned into Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ബാങ്കിൽ ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടോ എല്ലാവരുടെയും? ശമ്പളം വന്നതൊക്കെ തീർന്നോ? കാരണം ഇപ്പോ നമുക്കറിയാലോ, മൊഹറയുടെ പുതിയ റൂൾ അനുസരിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ശമ്പളം കിട്ടേണ്ടതാണ്. പലരും മിഡ് ഓഫ് ദ മന്ത് ആവുമ്പം വീണ്ടും പാപ്പർ സൂട്ട് അണിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. പോട്ടെ, ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. നമ്മളെ സംബന്ധിച്ച് പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ പണമുണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പണം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഡെയിലിയുള്ള ജീവിതത്തിന് പണം ആവശ്യമാണ്. ഇതല്ലാതെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ധനികനാണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ? ഒരുപാടുണ്ട്. അതിൽ പണം ചെലവാക്കേണ്ടത് പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയല്ല. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത സന്തോഷങ്ങളുണ്ട്. അതിനുമായി പണം ചിലവഴിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന തൃപ്തി അനേകമാണ്. കാരണം ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടി കൂട്ടി വെച്ചിരിക്കുന്ന, സമ്പാദിച്ച് സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ആ പണത്തിലല്ല. എത്ര സ്നേഹം അനുഭവിച്ചു, എത്ര നല്ല ഓർമ്മകൾ സ്വന്തമാക്കി, എത്ര നല്ല ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, എത്ര പേർ നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നു, കൂട്ടുകാരുമുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ ഇന്നും ഓർക്കാറുണ്ടോ, ബാല്യകാലം ഓർക്കാറുണ്ടോ, സുഹൃത്തുക്കളോടൊപ്പമുള്ള കളിചിരികൾ ഇപ്പോഴുമുണ്ടോ, മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ടോ, തിരികെ വരാത്ത ചില ഓർമ്മകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ വീട്, വലിയ ധനം, ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കാവുന്നൊരവസ്ഥയിലെത്തിയേക്കാം. പക്ഷേ പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നും ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ? പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്ന ചില സമയമാകാം നമ്മുടെ അമ്മയുടെ സ്നേഹം, അച്ഛൻ്റെ കോള്, ഫോൺ കോള്. അപ്പൊ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരല്പം പോലും നമ്മൾ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഡയൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നാട്ടിലുള്ള ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരൊക്കെ ഒരു അകൽച്ചയിലാണെങ്കിൽ വല്ലപ്പോഴും ഒരു മെസ്സേജ്, ഓണത്തിനെങ്കിലും ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവിടെ ഒരു തുടക്കമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലും, നമ്മുടെ മക്കളുടെ ബാല്യകാലം അതിൻ്റെ ഒപ്പം നമുക്കും ഒരു കുട്ടിക്കാലം ആഘോഷിക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പമുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ തമാശയായിട്ടുള്ളൊരു ഒരു വീക്കെൻഡ് കൂട്ടായ്മ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഭാഗ്യമാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് പണം ബാങ്കിൽ ഉണ്ടോ ഇല്ലയോ, ഉണ്ടായാലും ഇല്ലെങ്കിലും, സ്പെൻഡ് യുവർ മണി ഓൺ ദ തിങ്സ് വിച്ച് മണി കാണ്ട് ബൈ. സ്പെൻഡ് യുവർ ടൈം ഓൺ തിങ്സ് മണി കാണ്ട് ബൈ. പണം കൊടുത്ത് വാങ്ങാൻ പറ്റാതെ നമ്മുടെ ആറാം തമ്പുരാന്റെ ഡയലോഗ് ഓർമ്മയുണ്ടോ? ആറാം തമ്പുരാനാണെന്നാണ് എനിക്ക് ഓർമ്മ. പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് പലതും ഈ നാട്ടിലുണ്ട് എന്ന് പറയുന്ന ആ ഡയലോഗ്, യെസ്, അതിലൊന്നാണ് നമ്മുടെ മനസ്സമാധാനം. അതിനുവേണ്ടി ശ്രമിച്ചു നോക്കൂ.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: First anniversary birthday bash.
5: Joya Lucas, world's favorite jeweler.
4: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: പുതിയൊരു ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പല പ്ലാനിങ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളിൽ പലരും എന്ന് എനിക്കറിയാം. ആ ഒരു സമയത്ത് തന്നെ മനസ്സിൽ പ്രത്യേകിച്ചും ചില കാൽക്കുലേഷൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി എന്റെയും മനസ്സിലുണ്ട്. എപ്പോഴും ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ കുറിച്ച് വെക്കാറുണ്ട് ചില കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാനാണ്. പലപ്പോഴും ആ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മളിങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം. ആ സ്ട്രെസ് എത്ര വേണ്ട എന്നൊക്കെ പറഞ്ഞാലും, നീക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞാലും നാം അറിയാതെ നമ്മെ പിടികൂടുന്ന ചില കാര്യങ്ങളാണ്. ഇന്നത്തെ ദിവസം ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്തോ എന്നതാണ് പ്രധാനം. റിസൾട്ട് വരും പോകും, ചിലപ്പം നന്നായി വരാം, ചിലപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വരാം, ചിലപ്പം അടുത്തെങ്ങും വരില്ല, ഡിലേ വന്നേക്കാം. പക്ഷേ വാട്ട് വി നീഡ് ടു ഡു ടുഡേ അറ്റ് ദ മോമെന്റ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നാളെയും ചെയ്യുക, റിപ്പീറ്റഡ്ലി ചെയ്യുക, മറ്റന്നാൾ ചെയ്യുക. ദിവസവും ഇങ്ങനെ ആവർത്തിക്കുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾ അത് ഒരു സക്സസ് പോയിന്റിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഈ ശീലം നമുക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട് കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും അനുഭവസ്ഥർ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു ജേർണി, വിജയത്തിലേക്കുള്ള യാത്രകളെല്ലാം ചില പരാജയങ്ങൾ വരുമ്പോൾ അതൊരു അവസാന വാക്കായി കാണാതിരിക്കാൻ ഉള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഒരുപാട് ഒരു സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വപ്നങ്ങളിൽ നിന്നും ഒട്ടും തന്നെ പിന്മാറാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ കുറേയധികം നേടിയെടുക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾക്ക് റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. സെയിൽസ് ജോബിലുള്ളവരുടെ എല്ലാവരുടെ ഏറ്റവും വലിയ സ്ട്രെസ് അതാണ്. നമ്മൾ കൊടുക്കുന്ന ചില കാര്യങ്ങൾ അത് പിന്നെ സൈൻ ചെയ്ത് കിട്ടിയില്ല എന്നുള്ളൊരു സ്ട്രെസ് ഒരുപാട് പേർക്കുണ്ടാകാം. അങ്ങനെ നിരസിക്കപ്പെട്ട അവസരങ്ങൾ, പിന്നീട് ലോകം മുഴുവൻ അറിയുന്ന അല്ലെങ്കിൽ ലോകത്തേക്ക് മുഴുവൻ നമുക്ക് സന്തോഷം തരുന്ന രീതിയിൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു വന്ന അവസരങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാം. ജീവിതത്തിലെ കഠിനമായ ദിവസങ്ങൾ പോലും നമ്മുടെ യാത്രയുടെ അവസാനമല്ല എന്ന് മനസ്സിലാക്കുക. വിജയ സാധ്യതകൾ അല്ലെങ്കിൽ വലിയ സാധ്യതകളേക്കുള്ള വഴികളുടെ ഒരു ഘട്ടം, അതിന്റെ ഒരു ഡോർ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. ഒരിക്കലും കൈവിടാതിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ദുൽഖർ സൽമാന്റെ ഐ എം ഗെയിം കണ്ടു. ബ്യൂട്ടിഫുൾ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ദുൽഖറിന്റെ ആക്ടിങ് ഇത്ര മികച്ചൊരു ആക്ടറായി അദ്ദേഹം മാറിയത് ഈ സിനിമയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിലും ഫസ്റ്റ് ഹാഫ് ടിൽ ഇന്റർവെൽ, ഇന്റർവെലിന് ശേഷം ഭയങ്കര ലാഗ് തോന്നി. ഒരുപാടധികം ഈ സംഘടന രംഗങ്ങൾ അത് അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. പക്ഷെ അതുവരെ ഇന്റർവെൽ വരെ സമയം പോയതറിഞ്ഞില്ല. അത് നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ടില്ലെങ്കിൽ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു റിപ്പീറ്റഡ്ലി പറയുന്നൊരു കാര്യമുണ്ട്, നെവർ ഗിവ് അപ്പ്. അത് കേട്ടപ്പോൾ തന്നെ വേക്കപ്പ് കോൾ വിത്ത് ജയയിലേക്ക് പറ്റിയ വിഷയമാണല്ലോ നെവർ ഗിവ് അപ്പ്. അത് നല്ലൊരു മോട്ടോ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ജീവിതത്തിലെ പ്രശ്നങ്ങൾ കനത്ത മഴ പോലെ, താറുമാറു പെയ്യുന്ന മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ പോലും ഒരിക്കലും ഓഹ് ഇതൊരു ചാറ്റൽ മഴയായിരുന്നെങ്കിൽ ദൈവമേ ഇതൊരു ചാറ്റൽ മഴയാക്കി തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ മഴയെ പ്രതിരോധിക്കാൻ, ഇതിനേക്കാളും വലിയ മഴ ഇടിവെട്ടി മഴ പെയ്താലും അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു കുട നീ എനിക്ക് തരിക. അത് പ്രാർത്ഥിച്ചു നോക്കൂ. ഡെഫിനറ്റ്ലി യു വിൽ വിൻ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
4: മഴയിലും വെയിലിലും കൂടാ

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏകീകൃത സിഡി കോഡ് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപെന്ന് അമിത്ഷാ. സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് ബ്രിക്സ് ഉച്ചകോടിക്ക് സമാപനം. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ബ്രിക്സ് വേദിയിൽ UAE ഇറാൻ കൂടിക്കാഴ്ച. CPM വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 18th ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ അവസാനിച്ചു. രാഷ്ട്രത്തലവന്മാർക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കേവലം രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സംവിധാനം കൂടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ഉച്ചകോടി സംഘടിപ്പിക്കുന്ന ചൈനയ്ക്ക് മോദി ആശംസകൾ നേർന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് എതിരായ ഇന്ത്യയുടെ നിലപാടിന് ബ്രിക്സിൽ അനുകൂല പ്രതികരണം. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 18th ബ്രിക്സ് ഉച്ചകോടിക്കിടെ ആഗോള തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് 15 ഉഭയകക്ഷി ചർച്ചകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എന്നിവരടക്കം ലോക നേതാക്കളുമായി 3 ദിവസങ്ങളിലായി നടന്ന ചർച്ചകൾ ഇന്ത്യയുടെ നയതന്ത്ര സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായി ആണ് വിലയിരുത്തപ്പെടുന്നത്. സാങ്കേതികവിദ്യയും സുപ്രധാന ധാതുക്കളും ആയുധമാക്കുന്നത് ആഗോള വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മുൻനിർത്തിയായിരുന്നു മോദിയുടെ പരാമർശം. സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ പദ്ധതികൾ പ്രഖ്യാപിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് ഷീ 5 പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. വളർന്നുവരുന്ന വിപണികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ വ്യവസായ വിതരണ ശൃംഖലകൾ നിലനിർത്താനും ബ്രിക്സ് അംഗങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹാരം തേടി ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. തുടർ ചർച്ചകളെ സ്വാഗതം ചെയ്ത് റഷ്യ. നരേന്ദ്രമോദിക്കും ഷീ ജിൻപിങ്ങിനും തുടർ ചർച്ചകളിൽ പങ്കാളികളാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനുമായി മികച്ച ചർച്ചകൾ നടത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കഴിഞ്ഞതെല്ലാം മാറ്റിവെച്ച് ഭാവിയിലേക്ക് ഒറ്റുനോക്കാനും ഒരുമിച്ച് എങ്ങനെ നല്ല ഭാവി കെട്ടിപ്പടുക്കാമെന്ന് തീരുമാനിച്ചുവെന്നും പെസഷ്കിയാൻ. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ച പ്രതികരണവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സംതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് കയ്യേറ്റങ്ങളോട് എന്തിനാണ് മൃദു സമീപനമെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയിലും നിലപാട് മയപ്പെടുത്തിയത് എന്തിനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസിന്റെ ചോദ്യം. ഇന്ത്യ ചൈന ചർച്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രിയോട് 4 ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ അത്താഴവിരുന്നിൽ വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രം വിളമ്പിയത് വിവാദത്തിലായി. ലോക നേതാക്കൾക്ക് സസ്യാഹാര ഭക്ഷണം അടിച്ചേൽപ്പിക്കുന്നു എന്ന കോൺഗ്രസിന്റെ വിമർശനം. 80% ഇന്ത്യക്കാരും നോൺ വെജിറ്റേറിയൻ ആണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. കോൺഗ്രസ് സങ്കുചിത രാഷ്ട്രീയം കളിക്കുന്നുവെന്ന BJPയുടെ മറുപടി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ED അന്തിമഘട്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. CMRL ഉദ്യോഗസ്ഥരെയാണ് രണ്ടാം ഘട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത്. ബിജെപി ഡീൽ ആരോപണത്തെ ഗൌരവത്തോടെ കാണാനായി നിന്ന് സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനം. ആരോപണം ഗൌരവത്തോടെ കാണാത്തതുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനായില്ല. നേരത്തെ സംസ്ഥാന സമിതിയും കേന്ദ്ര കമ്മിറ്റിയും ഈ വിഷയം വിലയിരുത്തിയപ്പോൾ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനായില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതിയെക്കുറിച്ച് തെറ്റായ പ്രചാരവേലകൾ നടക്കുന്നുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ്. മാർഗരേഖ അവതരണം പൂർത്തിയായെന്നും പോരായ്മകൾ തിരുത്തുമെന്നും പാർട്ടി സെക്രട്ടറി. ദൌർബല്യങ്ങളും പോരായ്മകളും തിരുത്തും. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തി വർഗീയതയും രാഷ്ട്രീയവും അടക്കമുള്ള വലതുപക്ഷ ആശയങ്ങൾക്ക് സ്വാധീനം നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സിപിഎം നേതാക്കളുടെ ഭാര്യമാർക്ക് താൻ ജോലി നൽകിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ എം എൽ എ. 2021 തെരഞ്ഞെടുപ്പിൽ പണം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നുമായിരുന്നു അമ്പലപ്പുഴ മുൻ എം എൽ എ എച്ച് സലാമിന്റെ ആരോപണം. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞായിരുന്നു എച്ച് സലാമിന്റെയും ചിത്തരഞ്ജിന്റെയും ഭാര്യമാർക്ക് സർക്കാർ ജോലി വാങ്ങി നൽകിയെന്ന വിവാദ വെളിപ്പെടുത്തൽ ജി സുധാകരൻ നടത്തിയത്. കേരളത്തിലെ ബോർഡ് കോർപ്പറേഷൻ പദവികളിലേക്കുള്ള നിയമനത്തിൽ യുഡിഎഫിന്റെ ഘടകകക്ഷി നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ച ഉടൻ. ചർച്ചയ്ക്ക് മാനദണ്ഡം നിശ്ചയിക്കുന്നത് കെ പി സി സി ആയിരിക്കും. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്മേലാണ് ഘടകകക്ഷി നേതാക്കൾ സംയമനം പാലിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ശ്രമം. കെ എസ് ഇ ബി ഡയറക്ടർമാർ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി ഇതിനായി ചർച്ച നടത്തും. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ സഹായിക്കണമെന്ന് കെ എസ് ഇ ബി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ 13 രൂപ വരെയാണ് വൈദ്യുതി വാങ്ങുന്നത്. ഒക്ടോബർ മുതൽ മെയ് വരെ ഹ്രസ്വകാല കരാറിലൂടെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ കെ എസ് ഇ ബിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി എത്രനാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് പറയാനാകില്ല. ജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും മന്ത്രി. ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാക്കി ബിജെപി. ബിജെപി ഭരിക്കുന്ന 21 സംസ്ഥാനങ്ങളിൽ 3 വർഷത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് അമിത്ഷാ. തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികൾ തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. ഇതോടെ വിജയുടെ ടി വി കേക്ക് അപ്രതീക്ഷിത വെല്ലുവിളി. പ്രധാന മുന്നണികളിലൊന്നും ഉൾപ്പെടാതെ തനിച്ചു മത്സരിക്കുന്ന സിപിഎം മധുരാന്തകത്തും സിപിഐ ധാരപുരത്തും സ്ഥാനാർത്ഥികളെ നിർത്തും. മുൻപ് ഈ 2 മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി ചൊവ്വാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നും അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ യു എ വിമാന സർവീസുകൾ വൈകുന്നു. 12 മണിക്കൂർ വരെയാണ് വിമാനങ്ങൾ വൈകുന്നത്. യാത്രയ്ക്ക് മുൻപ് തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരം ഉറപ്പാക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം. അബുദാബി രാജ്യാന്തര പുസ്തകമേളയ്ക്ക് തുടക്കമായി. 95 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകരും എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരും നീളുന്ന 6 ദിവസം നീളുന്ന മേളയിലൂടെ അബുദാബി പുസ്തകങ്ങളുടെ ആഘോഷവേദിയാകും. 1500 സാംസ്കാരിക വൈജ്ഞാനിക പരിപാടികളും വായനക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. Dubai, ഇപ്പോ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Dubai ipozhthe temperature 32 degrees Celsius aanu, but feels like 38 degree ennum kanikkunnundu.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: welcome back home 92.2 of America. Swagatham, brand new day, brand new morning. September 14, തിങ്കളാഴ്ച. അങ്ങനെ സെപ്റ്റംബർ മാസവും പകുതി എത്തി നിൽക്കുന്നു എന്നുള്ളൊരു സ്ഥിതി വിശേഷത്തിലാണ് ഇന്ന് നമ്മൾ കണ്ണു തുറക്കേണ്ടത്. ഇന്ന് നമ്മൾ ഓഫീസിലേക്ക് ചെല്ലേണ്ടത്. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് പോകുന്നതെന്ന് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആലോചിച്ചത്. 14 കാരണം ജയയുടെ ഷോ കേട്ടിരുന്നത്. ജയ അതിനകത്ത് കുറേ ടിപ്സ് പറയും രാവിലെ മോർണിംഗിൽ, പ്രത്യേകിച്ച് ഐ ആം ഗെയിം കണ്ടതിന് ശേഷം ജയയുടെ ഒരു വിഷൻ രാവിലെ നമ്മുടെ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ കേട്ട് വന്നപ്പോഴാണ്, പ്രത്യേകിച്ച് ഈ സെയിൽസുകാരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പം 14 or 15 അല്ലെങ്കിൽ ഇനിയിപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 days ഈ ഒരു വർഷം കഴിയാൻ, ഈ മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു 100 days അങ്ങ് കൂട്ടിക്കോ, അത്രയേ ഉള്ളൂ. ഇനി നമ്മളൊരു 2027 വരവേൽക്കാൻ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ മണ്ടയിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓർത്തു വെച്ചിരുന്ന നമ്മുടെ പല പദ്ധതികളും പല പ്ലാനുകളും എല്ലാം നടക്കട്ടെ, അടിപൊളിയായിട്ട് നല്ല ഗംഭീരമായിട്ട് അങ്ങോട്ട് പോട്ടെ. എന്തായിരുന്നു വിശേഷം വീക്കെൻഡ്? നമുക്ക് സിനിമ ഉണ്ടായിരുന്നു, എം ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയൂ. എങ്ങനെയാണ് വീക്കെൻഡ് കടന്നുപോയത്? ഒരുപാട് എനിക്കൊന്നും ആ പീക്ക് ചൂടിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഇളം കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. എനിക്കൊന്നും ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഒരു ഓടിക്കാറ്റ് വരുമല്ലോ, എനിക്കൊന്നും അതാണ് എന്നൊന്ന് തോന്നുന്നു. രാവിലെ ഞാൻ വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് സ്റ്റുഡിയോയിലോട്ട് കയറാൻ നേരത്തു ആ ഒരു ചൂട് കാറ്റ് എന്നാൽ, പക്ഷേ അത് സന്തോഷമാണ്, നമുക്ക് തണുപ്പിലേക്ക് പോകാനായിട്ടുള്ള ഒരു കാറ്റാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എന്തായാലും നമുക്ക് പത്രങ്ങളിലേക്ക് പോകാൻ, ഒരുപാട് വാർത്തകൾ ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് മനോരമയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓൺലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടോപ്പ് ന്യൂസിൽ കൊടുത്തിരിക്കുന്നത്, അമേരിക്കയെ വെറുപ്പിക്കാൻ ഇറാൻ ചൈനീസ് സഹായം, സൈനിക താവളത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കൈമാറി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയ വാർത്തയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വിജയും അതുപോലെ തന്നെ അജിത്തും കൂടെ കണ്ടായിരുന്നു കൂടിക്കാഴ്ച, ഭയങ്കര വൈറലായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ. വിജയ് അജിത്ത് കൂടിക്കാഴ്ച, രാഷ്ട്രീയ പോര് കനക്കുന്നു, കാറോട്ടം കാണാനെന്നും DMK അസൂയെന്നും TVK എന്നുള്ള പറയുന്ന ഒരു വാർത്ത അതിനകത്ത് വന്നിട്ടുണ്ട്. വളരെ രസകരമായിട്ടാണ് കൊടുത്തത്. പക്ഷേ അത് അവരുടെ സൗഹൃദത്തെ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും കണ്ടത്. ED ആക്രമണം, പിണറായിക്ക് പിടിവള്ളി, രക്ഷപ്പെട്ടത് മഹാമണ്ഡത്തരം. വിമർശനത്തിൽ നിന്ന് സജിയുടെയും രാകേഷിൻ്റെയും വാഴ്ത്തിപ്പാട്ടിന് പിന്നിലെന്ത് എന്നുള്ളൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേട്ടിരുന്ന കുറേ കാര്യങ്ങളും TVയിലും ഒക്കെ നമ്മൾ കണ്ടിരുന്ന റീൽസായിട്ടും വന്നിട്ടുണ്ട്. കുറേ വാർത്തകളും ഒക്കെ തന്നെ അതിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. തിരുത്താൻ ആരുമില്ല, 7-ാം തരം റൗഡിസം, പാർട്ടിയെപ്പറ്റി സംസാരിക്കാൻ പിണറായി അല്ലാതെ ആരുണ്ടെന്ന് സുധാകരൻ എന്ന് പറയുന്നതും മറ്റൊരു തലക്കെട്ട് മനോരമയിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നമ്മുടെ ചൈനീസ് പ്രസിഡന്റിനെയൊക്കെ കണ്ടേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അതിനെ തുടർന്ന് ഇന്ത്യയിലെ പല പാർട്ടികളും മറ്റു പാർട്ടികളും ഒക്കെ തന്നെ വിമർശിച്ച പല കാര്യങ്ങളും ഒക്കെ തന്നെ പത്രങ്ങളിലെ മുൻപേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പേരാവൂരിൽ തോൽക്കുമെന്ന് തോന്നിയിരുന്നു, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെൽപ്പുള്ള സ്ത്രീ വന്നാൽ ആർക്കു തടയാനാകുമെന്ന് ഒരു തലക്കെട്ട്. അതിനകത്ത് ശൈലജ ടീച്ചറിൻ്റെ പടവും കൂടെ വെച്ചിട്ടുള്ള ഒരു വാർത്തയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കലീസ് ടൈംസിലേക്ക് വരുവാണെങ്കിൽ, അല്ല മലയാള പത്രം ഒന്ന് നമുക്ക് കഴിഞ്ഞിട്ട് പോവാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ആലുവ നഗരത്തിൽ വഴിയാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് കനാലിൽ തള്ളിയ കൊള്ളയുണ്ടല്ലോ, ആ ഒരു ആക്രമകൾക്കെതിരെ തെരച്ചിൽ തുടരുന്നു എന്ന് പറയുന്ന കേരള പോലീസ്. അത് വേറൊരു ദൃശ്യം കൂടെ ഉണ്ടായിരുന്നു, രണ്ടുപേരിങ്ങനെ നടന്ന് സ്കൂൾ ബൈക്കിൽ വന്ന സമയത്ത്, എനിക്ക് ആ സംഭവം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, നടന്നു വന്നിരുന്ന സമയത്ത് ഇപ്പുറത്തോടെ രണ്ട് ബൈക്ക് വന്ന പുറയിലിരിക്കുന്ന ആ ചേച്ചിയുടെ, നമ്മുടെ നാട്ടിൽ സ്ത്രീകളിലിരിക്കുമല്ലോ ഒരു സൈഡിലേക്ക് ചിരിക്കുമല്ലോ, ആ സമയത്ത് ആ മാല പൊട്ടിച്ച ഒരു ദൃശ്യം കൂടെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അതും അവരെന്നിട്ട് താഴെ വീണു, ഈ പൊട്ടിക്കാൻ വന്നവരും താഴെ വീണു. പക്ഷേ എനിക്ക് തോന്നുന്നു സാരമായിട്ടുള്ള പരിക്കുകൾ അവർക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് തോന്നുന്നത് കേട്ടോ. 2029 മുന്നേ 21 സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞ് അമിത്ഷായുടെ ഒരു മറ്റൊരു തലക്കെട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പ്, ചോദ്യം ചെയ്യാൻ PSC ആസ്ഥാനത്തേക്ക് പോകില്ലെന്നുറച്ചു ക്രൈംബ്രാഞ്ച്, ഇന്ന് കത്ത് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി, ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ എന്ന് പറയുന്ന ഒരു മറ്റൊരു വാർത്തയും കൂടെ ഇന്ന് കേരള കൗമുദിയുടെ വാർത്താ പേജിൽ കൊടുത്തിട്ടുണ്ട്. കാന്തപുരത്തെ സന്ദർശിച്ച് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും തലക്കെട്ടായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ കലീസ് ടൈംസിലേക്ക് ഒന്ന് വരുവാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും മുന്നിലുള്ളത് നമ്മുടെ ഐഫോണിൻ്റെ വിലയെപ്പറ്റിയും ഐഫോണിൻ്റെ എന്താ പറയുക തൂക്കത്തെപ്പറ്റിയും ഐഫോണിൻ്റെ ഡ്യുവോനെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ. 97% 97% of UAE expats say more than they would at home, but spending is rising എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഫസ്റ്റ് ന്യൂസ് ആയിട്ട് കലീസ് ടൈംസ് കൊടുത്തത്. ശരിയാണ്, ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ സ്പെൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസ് ആണെങ്കിലും ഡേ ടു ഡേ ലൈഫിൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം എക്സ്പെൻഡിച്ചേഴ്സ് ഇച്ചിരി കൂടിയതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ സേവിങ് നമ്മുടെ നാട്ടിലെക്കാട്ടിലും ഇവിടെ ആണ് പോസിബിൾ എന്നുള്ളൊരു മറ്റൊരു കാര്യത്തെയും കൂടെ പറയുന്നുണ്ട്. ഇന്ത്യ ബീറ്റ് ശ്രീലങ്ക ടു ക്ലിഞ്ച് T20 വുമൻസ് ഏഷ്യ കപ്പ് ടൈറ്റിൽ എന്ന് പറയുന്ന മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ പിന്നെയും ഈ പത്രങ്ങളിലും അതുപോലെ തന്നെ ഓൺലൈനിലും കൊടുത്തേക്കുന്ന പേ ലെസ് ദിർഹംസ് 225 പെർ മന്ത് ബൈ ഐഫോൺ 18 Pro ഇൻ യു എ വിത്ത് എത്തിസലാ ഡു എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും സജീവമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലിനോ എക്സ്പെക്ടഡ് ടു സ്ട്രെങ്തൻ, ഹൗ വിൽ യു എ വെതർ ബി എഫക്റ്റഡ് ദിസ് ഇയർ എന്ന് പറയുന്ന ഒരു കാര്യം. എനിക്കൊന്ന് ഒരു നമ്മുടെ ഒരു 1000 kilometers അപ്പുറം കടലിൽ എല്ലിനോ പ്രതിഭാസം ആരംഭിക്കാനുള്ള ഒരു സാധ്യത എന്നുള്ളൊരു കണ്ടിട്ടുണ്ട്. അപ്പം വിച്ച് മീൻസ് അപ്രോക്സിമേറ്റ്ലി ഒരു ഞാൻ ഇത് ഇതിൻ്റെ ഡീറ്റെയിലാണ് പറയണേ, ജനുവരി ഫെബ്രുവരിയിലേക്കൊക്കെ തന്നെ നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. വിച്ച് മീൻസ് അപ്പോൾ ഒരു എക്സ്ട്രീം കോൾഡ് വെതർ ആയിരിക്കാം, ഒരുപക്ഷെ മഴയോട് ചേർന്നിട്ടുള്ള ഒരു എക്സ്ട്രീം കോൾഡ് വെതർ ആയിരിക്കാം ആ സമയത്ത് ഒരുപക്ഷെ നമ്മളിലൊക്കെ അനുഭവപ്പെടാൻ പോകുന്നതെന്നുള്ളൊരു കാര്യമായിരിക്കും അത് പറയുന്നത്. എത്തിഹാദ് എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് PIA ഫ്ലൈറ്റ് സി ഡിലേഡ് ഇൻ റീജിയണൽ സിറ്റുവേഷൻ എന്ന് പറയുന്ന മറ്റൊരു വാർത്ത കൂടെ കലീസ് ടൈംസിന് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്. കലീസ് ടൈംസിൻ്റെ പത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഫിസിക്കൽ ന്യൂസ് പേപ്പറിൽ ഇറാൻ ആൻഡ് യു എ വാൻസ് ടു ടേൺ ദ പേജ് ഓൺ വാർ സേസ് പെസിഷ്കാൻ എന്ന് പറയുന്ന ഒരു വാർത്ത. ഏർലി വാർണിംഗ് സിസ്റ്റം എ ആൻഡ് സ്ട്രോങ്ങർ സപ്ലൈ ചെയിൻസ് കീ ടു ഗ്ലോബൽ ഗ്രോത്ത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ബ്രിക്സിൽ ആക്ച്വലി വൺ ചർച്ചകളും വൺ കൂടിക്കാഴ്ചകളും ഒക്കെ തന്നെയാണ് നടക്കുന്നത്, സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യു എ കുഡ് റിമെയിൻ ഇൻ ഇറാൻ ആൻഡ് കീപ് ദ ഓയിൽ ലൈക്ക് വെനിൻസുല ഡീൽ ട്രംപ്. എനിക്കൊന്ന് അദ്ദേഹം തന്നെ ഇത് പറയുന്ന കാര്യമാണ്. ട്രംപിന് വെനിൻസുലയിൽ നടന്ന പോലെ തന്നെ ഇറാനിലെ ആ ഒരു എണ്ണയായിരിക്കാം നോട്ടം, അത് തന്നെ പത്രത്തിലും കൊടുത്തിരിക്കുന്നത്. അൽസഫ ഡൈവേർഷൻസ് ബിഗിൻ എയിംഡ് സിറ്റി വോക്ക് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയുണ്ട് കേട്ടോ. അത് മൂന്നാമത്തെ പേജിൽ കഴിഞ്ഞ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരുപാട് റോഡുകൾ തകൃതിയായിട്ട് പണിയുന്നു, എനിക്കൊന്ന് ഷാർജ മുഴുവനായിട്ട് ഏകദേശം നമ്മുടെ ഈ വർഷം കഴിയുന്നതോടെ December 31st തീർക്കണമെന്ന അത്ര അർജൻറ്റായിട്ടുള്ള പണികളിലാണ് നമുക്ക് ഷാർജയിൽ കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പേജിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പെയിൻ ബ്രിങ് സസ്റ്റൈനബിൾ ടൂറിസം വിഷൻ ടു അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് 2026 എന്ന് പറഞ്ഞൊരു സ്പെയിനിൻ്റെ ഫുൾ ഒരു ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പേജായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സൽസഫയുടെ പറഞ്ഞ പോലെ ആ ഒരു സംഭവം മൂന്നാമത്തെ പേജ് കൊടുത്തിട്ടുണ്ട്. അബുദാബി ക്ലീൻസ് 254 kilometers ഓഫ് റോഡ് എറൗണ്ട് സ്കൂൾസ്. ഓ, അത് അടിപൊളിയാണല്ലോ. ഈ 254 kilometers സ്കൂൾസിൻ്റെ ചുറ്റുപാടായിട്ട് അവർ ക്ലീൻ ചെയ്തേക്കുന്നതിൻ്റെ കാര്യം, കുറേയധികം ഫോട്ടോസും കാര്യങ്ങളും. സ്കൂൾ സോൺ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ റെഡ് കളറിൽ മാർക്കിങ്സ് ഒക്കെ റോഡിൽ കൊണ്ടുവന്നേക്കുന്ന കാര്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ അബുദാബി. ഞാനത് കണ്ടില്ല, ആരെങ്കിലുമൊക്കെ അബുദാബി പോയി ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. തലബാത്ത് റോൾസ് ഔട്ട് ബാക്ക് ടു സ്കൂൾ ആക്ടിവിറ്റീസ് ഫോർ യു എ ഫാമിലി. അറിയാമല്ലോ, നമ്മുടെ യു എ സ്കൂളിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേക KSDA അനുമതിയുള്ള സംഭവങ്ങൾ മാത്രമേ സ്കൂളിലേക്ക് കുട്ടികൾക്ക് അനുമതിയുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ തലബാത്ത് സ്പെഷ്യൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ കൊണ്ടുവന്നിരിക്കുന്നത്. ദുബായ് സ്കൂൾ സ്റ്റുഡൻറ് ഗെറ്റ് സർപ്രൈസ് വിസിറ്റ് ഫ്രം ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത നാലാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് പാരൻസ് നീഡ് ടു നോ ബിഫോർ ദ ചിൽഡ്രൻ ബിഫോർ ദ ചൈൽഡ് ടേക്സ് CAT4 എന്ന് പറയുന്ന കാര്യം. CAT4 എന്ന് പറയുന്ന ഇപ്പം ഞാൻ വെള്ളിയാഴ്ച ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു അസസ്മെന്റ് എക്സാമിനേഷൻ നല്ല അസസ്മെന്റ് ആണ് ഈ കുട്ടികളുടെ സ്കില്ലും എബിലിറ്റീസും ഒക്കെ നോക്കുന്നത്. സ്പെഷ്യലി വെർബൽ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, അതുപോലെ തന്നെ നോൺ വെർബൽ റീസണിങ്, സ്പാറ്റൽ എബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ ഒരു എബിലിറ്റി, അവർക്ക് എന്താ പഠനമല്ലാതെ പല കാര്യം എങ്ങനെ അവർക്ക് മനസ്സിലാവുന്നു, എങ്ങനെ അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു, ഈ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ. ഇത് 3, 5, 7, and 9 ഗ്രേഡുകളിലും അതുപോലെ തന്നെ 4, 6, 8, and 10 ഇൻ യു കെ കരിക്കുലം അങ്ങനെയുള്ളവർക്കുമാണ്. ഇത് രണ്ട് രീതിയിൽ രണ്ട് ദിവസങ്ങളിലെ രണ്ട് ടൈം സോണായിട്ടാണ് നടത്തുന്നത്. കൂടുതൽ വിവരം നമുക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിങ്ങൾക്ക് അറിയാനാണ് കേട്ടോ. ഹെഡ് ഏക്ക് അറ്റ് സ്കൂൾ മേ ഹിന്റ് അറ്റ് ഐസ് ഇഷ്യൂസ് ഡോക്ടേഴ്സ് സേയ്സ്. അതായത് എനിക്കൊന്നു പലപ്പോഴും കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ണട വെക്കേണ്ട ഒരു പ്രവണത കുട്ടികളിലേക്ക് നമുക്കിപ്പോൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ തന്നെ ഹെഡ് ഏക്ക് അതിൻ്റെ ഒരു റീസൺ ആകും എന്നുള്ളൊരു കാര്യം കൂടെ ഡോക്ടർമാർ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടികൾ പറയുകയാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, അത് മാത്രമാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളൊരു കാര്യം കേട്ടോ. ബാക്കി വാർത്തകളൊക്കെ തന്നെ കുറേയധികം പ്രധാന വാർത്തകളൊക്കെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി യെസ് നമ്മളിപ്പോൾ T20 വേൾഡ് കപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഓൾ റൈറ്റ്, ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ ഇന്ന് രാവിലെ ചൂടേറിയ വാർത്തകളായിട്ട് കാണുന്നത്. ബാക്കി വാർത്തകളൊക്കെ നിങ്ങൾക്ക് വരുന്ന മണിക്കൂറിൽ മിനി പത്മ തന്നെ നിങ്ങളിലേക്ക് ന്യൂസ് അവറിൽ അറിയിക്കുന്നതാണ്. അപ്പം എന്നാലും ഒരു അടിപൊളി ദിവസമാട്ടെ. ഞാൻ പോയി ഒരു കോഫി എടുക്കട്ടെ. നമുക്ക് ഷോർട്ട് ബ്രേക്ക്, തിരിച്ചു വരുന്ന ആർ സി ബ്ലാക്ക് ആൻഡ് ഹോം നെഗറ്റീവ് പോയിന്റ് 2 എഫ് എമ്മിൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഇവിടെ ലൈനപ്പ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യാം.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ടാ
8: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടാ,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
12: അണ്ണ ശ്രദ്ധിക്ക,
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
14: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
15: സെപ്റ്റംബർ 26 പരിപാടി.
16: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
15: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
14: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
15: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
14: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചറിഞ്ഞിരുന്നു.
15: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് എൻ്റെ കഴിഞ്ഞ ദിവസം ഒരുപാട് സംഭവ വികാസങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായതാണ്. കുഴപ്പമായിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു ആക്ച്വലി വിത്ത് ദുബായ് പോലീസ് ആൻഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ഞാനത് പറയാം എന്താണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ദുബായ് പോലീസിൻ്റെ ഈ സംഭവം പറയുമ്പോൾ തന്നെ ഞാൻ ഈ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കി. അപ്പോൾ ആപ്ലിക്കേഷൻ എടുത്ത സമയത്ത് നമ്മുടെ ഈ ഫൈൻസ് ആക്ച്വലി ഞാൻ ഫൈൻ എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. ഒരു എൻ്റെ വണ്ടിയുടെ റിന്യൂവൽ ആയിരുന്നു. അപ്പം ആ സമയത്ത് ഒരു മാസം മുന്നേ അല്ല ഒന്നരാഴ്ച മുന്നേ ഞാൻ ഫൈൻസ് എല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ സീറോ ആയിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കയറി നോക്കിയപ്പം എനിക്ക് ഒരു ഫൈൻ കിടക്കുന്നു. അപ്പോൾ ഈ ഫൈൻ 150 ദിർഹംസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി പാർക്കിങ്ങിൻ്റെ ആയിരിക്കും. അപ്പോൾ ഷാർജ അൽഖാൻ ഏരിയയിലാണ് എനിക്ക് ഒരു ഫൈൻ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഷാർജയിൽ ഞാൻ പോയിട്ടില്ലല്ലോ. പിന്നെ എന്താണ് ഈ പ്രശ്നം, എന്ന് എവിടെ ഞാൻ ഷാർജ പാർക്ക് ചെയ്തിട്ട് ഞാൻ പോയി. അങ്ങനെ ഞാൻ യൂഷ്വലി ഉണ്ടാകുന്നത് ദുബായിയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു. അപ്പം ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച സമയത്ത് പെട്ടെന്ന് ഞാൻ ഷാർജ എക്സ്പോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പോയിൽ പോയ സമയത്ത് ഞാൻ പാർക്ക് ചെയ്തു. പക്ഷെ അത് ഒരു വേറെ ഒരു പാർക്കിംഗ് സോൺ ആയിരുന്നു ഈ ഷാർജ ഈ അത് വിച്ച് മീൻസ് നമ്മൾ മറ്റേ പാർക്കിംഗ് ഇതിടല്ലോ നമ്മുടെ 2.5 ദിർഹംസിൻ്റെ ആ ഏരിയ അല്ല, അതല്ലാതെ ഒരു വേറെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെയാണ് ഇട്ടിട്ട് പോയത്. അപ്പോൾ അവിടെ 8 ദിർഹംസ് ആയിരുന്നു പാർക്കിങ്ങിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി വരുന്നവിടുത്ത് ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് സ്കാനിങ് ആണ് നമ്പർ പ്ലേറ്റ്. അപ്പോൾ ഈ QR കോഡ് ഞാൻ എന്തെടുത്തു, ഞാൻ വരുന്ന സമയത്ത് ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞാൻ ഈ QR കോഡ് ഞാൻ ഫോട്ടോ എടുത്തു. കാരണം പുറയിൽ വണ്ടികളിങ്ങനെ ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അടയ്ക്കാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ യൂഷ്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദുബായ് മറീനയിൽ നമ്മുടെ യോട്ട് പാർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ പോയി പാർക്ക് ചെയ്താൽ, ഞാൻ ഒരുപാട് വട്ടം അവിടെ പോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ ആഡായി കിടക്കും, ഈ എമൗണ്ട് അക്കൗണ്ടിൽ ആഡായിട്ട് കിടക്കും. അതെല്ലാം ഇപ്പോൾ നമ്മുടെ അൽഗുറേർ സെൻറ്റൻസിൻ്റെ നമ്മുടെ ഇപ്പോൾ നമ്മൾ മിക്കവാറും സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മണിക്കൂറുകൾ കൂടിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പാർക്കിംഗ് ഫീ ഇപ്പം ഈടാക്കുന്നുണ്ട്, 10 or 20 ദിർഹംസ്. അത് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കും. അപ്പം നമുക്കതൊരു നമുക്ക് പേ ചെയ്യാം, നമുക്ക് സാവധാനം നമുക്ക് പേ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 hours മുന്നേ നമ്മളിത് പേ ചെയ്തിരിക്കണം. അങ്ങനെയാണ് എനിക്ക് വേണം കിട്ടിയത്. അതായത് 72 മണിക്കൂറിന് മുന്നേ നിങ്ങൾ ആ 8 ദിർഹത്തിൻ്റെ എത്രയാണോ, എനിക്കൊന്നും ഞാൻ 3 മണിക്കൂറാണ് മറ്റും അവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പം 8 × 16 = 24. അപ്പം 24 ദിർഹംസ് കൊടുക്കേണ്ടടുത്ത് ഞാൻ അടയ്ക്കാത്തത് കൊണ്ട് 150 ദിർഹംസ് എനിക്ക് അവിടെ ഫൈൻ നമ്മുടെ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷനകത്തോ അല്ല നമ്മുടെ RTA ഒക്കെ ആപ്ലിക്കേഷനകത്തോ എൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ അകത്ത് ഫൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓർക്കുക, ഷാർജയിൽ എക്സ്പോയുടെ ഫ്രണ്ടിൽ ചെല്ലുന്ന പാർക്കിംഗ് കേട്ടോ, അവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ാണ്. കാരണം ആ എൻട്രൻസിൻ്റെ നേരെ ഫ്രണ്ടിൽ നമുക്ക് നേരെ ആ സീബ്ര ക്രോസിംഗ് ആയിട്ട് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് കയറിയാൽ മതി. പാർക്ക് ചെയ്താൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ മാക്സിമം അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് അപ്പം തന്നെ നിങ്ങൾ പേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാഫിക് ഫൈൻ എത്രയാണ് പാർക്കിംഗ് ഫൈൻ, അത് 150 ദിർഹംസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള ഞാനിപ്പോൾ പറഞ്ഞ ഞാൻ ഈ അൽഗുറേറിൻ്റെ സംഭവം ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അൽഗുറേർ സെൻ്ററിൻ്റെ അല്ല അൽഗുറേറിൻ്റെ മോൾസിലൊക്കെ തന്നെ ഇപ്പം ഓട്ടോമാറ്റിക് പാർക്കിംഗ് ആണ്. പണ്ട് ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ പേ ചെയ്യണം. ഇപ്പോൾ അതൊന്നുമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് വരും അൺപെയ്ഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പേ ചെയ്യണം. അതിനൊരു നിശ്ചിത സമയമുണ്ട്, പക്ഷേ ഇച്ചിരിയുടെ സമയം കിട്ടുന്നുണ്ട് നമുക്ക്, അതും പേ ചെയ്യണം. ഡിലേ ആക്കാതിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ പാർക്കിംഗ് ഫൈനും സാലിക്ക് തീർന്നിട്ട് MD ഓടിക്കഴിഞ്ഞാൽ 50 ദിർഹംസും ഒക്കെ നമുക്ക് മേടിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഈ തിങ്കളാഴ്ച രാവിലെ സത്യം പറഞ്ഞാൽ ഈ ട്രാഫിക്കിന്റെ അപ്ഡേറ്റ് പറയുന്നത് നിങ്ങൾ ഊഹിക്കുന്നതും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. കംപ്ലീറ്റ്ലി ട്രാഫിക് സിറ്റുവേഷൻ ആണ് കേട്ടോ. കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാൻ റോഡിന്റെ അവസ്ഥ എന്ത് ട്രാഫിക്കാണ്. അങ്ങ് അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ ഏകദേശം നാദിൽ ഷിബൊക്കെ കഴിയുന്നവിടം വരെ നല്ല രീതിയിൽ ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ അല്ലിത്തേ ടോൾ റോഡിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും ഇനിയും എമിറേറ്റ്സ് റോഡ് നോക്കുകയാണെങ്കിലും ഇച്ചിരി സ്ലോ മൂവിംഗ് ആണ് പല ഏരിയയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഈ നമ്മുടെ ഷെയ്ഖ് സായർ റോഡിലേക്ക് എൻട്രി ചെയ്യുന്നവിടത്ത് സ്പെഷ്യലി ഒരു കഞ്ചഷനും ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷനും ഉണ്ട്. അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് സ്ഥലമാണെന്ന് ഞാൻ കറക്റ്റ് പറയാം. നോക്കട്ടെ ഒരു മിനിറ്റ്. എനിക്കൊന്ന് നമ്മുടെ ഊദ്മേത്തയൊക്കെ കയറി നമ്മുടെ ദുബായ് ഫ്രെയിമിന്റെ ആക്ച്വലി വിച്ച് മീൻസ് നമ്മുടെ നോർമൽ കരാമ അല്ലെങ്കിൽ ആ ദുബായ് ഫ്രെയിമിന്റെ ഫ്രണ്ടിലൂടെ വന്ന് നമ്മൾ അണ്ടർപാസ് എടുത്ത് നമ്മൾ കയറില്ലേ, ആ റൂട്ടാണ് ഇച്ചിരി കഞ്ചഷൻ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അൽക്കേൽ റോഡും കഞ്ചഷൻ ആണ്. ജെ വി സിയുടെ ഔട്ടർ സർക്കിളൊക്കെ ആക്സിഡൻസും ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷനിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും സംഭവബഹുലമായിട്ടുള്ള നല്ലൊരു രാവിലെയാണ്. റോഡുകളൊക്കെ തന്നെ അൽദെയ്ദ് നമ്മുടെ വാച്ച് സ്ക്വയറും കൾച്ചർ സ്ക്വയറും ഒക്കെ തന്നെ ഫുള്ളി കഞ്ചഷൻ ആണ് ആ ഒരു ഏരിയ. പിന്നെ റോള പാർക്ക് ആക്സിഡൻസും ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷനിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും സംഭവബഹുലമായിട്ടുള്ള നല്ലൊരു രാവിലെയാണ്. റോഡുകളൊക്കെ തന്നെ അൽദെയ്ദ് നമ്മുടെ വാച്ച് സ്ക്വയറും

0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: പുതുമയുടെ നേരത്തിൽ
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അങ്ങനെ നമുക്ക് ഇന്ന് ഒരുപാട് കോൺടെസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്കുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹോം 92.2 FM ഒരു വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 9 g 22 carat ഗോൾഡ് ആണ് ജോയൽ കാസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതുപോലെ തന്നെ iPhone 17 ഗീവ് അവേ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ്സ് അക്ബർ ട്രാവൽസ് തരുന്നുണ്ട്. അൽമറയ കാർസ് ആൻഡ് റെന്റൽസ് തരുന്ന നിങ്ങൾക്ക് ഒരു ഒരു 1 month കാർ ഫ്രീ സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ഏത് സമയത്താണെന്നൊന്നും പറയില്ല, നിങ്ങൾ കേൾക്കുക, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം പറയാം, ഞാൻ സംസാരിക്കുന്ന സമയം നിങ്ങൾ വീഡിയോ എടുത്ത് ഹോം 92.2 FM ആജി അക്ഷയത്തപ്പൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമിനെ നിങ്ങൾക്ക് ടാഗ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് ഉണ്ട്. ഇന്ന് ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയ ഡീറ്റെയിൽ പറയാൻ ഞാൻ ഇപ്പോഴും പറയും. ഈ പോർഷൻ അല്ല, ഞാൻ യൂഷ്വലി ഞാൻ പറയുന്ന ഏതൊരു കാര്യവും അതിനെ പറ്റിയിട്ട് ആ കുറേ പേർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ എപ്പോഴാണ് സംസാരിക്കാന്നുള്ളത്, പലരും നമ്മുടെ സോങ്ങും ജിങ്കിളും ഒക്കെയാണ് ഇടുന്നത്. അതൊന്നുമല്ല, ഞാൻ ഈ പറയുന്നതുമല്ല കേട്ടോ, ഈ പറയുന്നതുമല്ല. ഞാൻ യൂഷ്വലി ഇനിയിപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴൊക്കെയാണ് വരുന്നത്, ആ സമയത്ത് നിങ്ങൾക്കത് വീഡിയോ എടുക്കാം, ക്യാപ്ചർ ചെയ്യാം. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് പറയാം, വീട്ടിലായിക്കോട്ടെ, ഓഫീസിലിരിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് അവിടെയും ചെയ്യാം. ജസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോറി ആക്കുക, നിങ്ങളും ഷോർട്ട് ലിസ്റ്റ് ആവപ്പെടുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന ആ മൊമെന്റ്സ് ഒക്കെ ക്യാച്ച് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല എക്സൈറ്റിംഗ് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്ന കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: You are listening to Home.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏകീകൃത സിഡി കോഡ് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപെന്ന് അമിത്ഷാ. സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് ബ്രിക്സ് ഉച്ചകോടിക്ക് സമാപനം. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ബ്രിക്സ് വേദിയിൽ UAE ഇറാൻ കൂടിക്കാഴ്ച. CPM വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 18th ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ അവസാനിച്ചു. രാഷ്ട്ര തലവന്മാർക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കേവലം രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സംവിധാനം കൂടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ഉച്ചകോടി സംഘടിപ്പിക്കുന്ന ചൈനയ്ക്ക് മോദി ആശംസകൾ നേർന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് എതിരായ ഇന്ത്യയുടെ നിലപാടിന് ബ്രിക്സിൽ അനുകൂല പ്രതികരണം. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 18th ബ്രിക്സ് ഉച്ചകോടിക്കിടെ ആഗോള തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് 15 ഉഭയകക്ഷി ചർച്ചകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എന്നിവരടക്കം ലോക നേതാക്കളുമായി 3 ദിവസങ്ങളിലായി നടന്ന ചർച്ചകൾ ഇന്ത്യയുടെ നയതന്ത്ര സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായി ആണ് വിലയിരുത്തപ്പെടുന്നത്. സാങ്കേതികവിദ്യയും സുപ്രധാന ധാതുക്കളും ആയുധമാക്കുന്നത് ആഗോള വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മുൻനിർത്തിയായിരുന്നു മോദിയുടെ പരാമർശം. സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ പദ്ധതികൾ പ്രഖ്യാപിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്. ഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് ഷീ 5 പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. വളർന്നുവരുന്ന വിപണികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ വ്യവസായ വിതരണ ശൃംഖലകൾ നിലനിർത്താനും ബ്രിക്സ് അംഗങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹാരം തേടി ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. തുടർ ചർച്ചകളെ സ്വാഗതം ചെയ്ത് റഷ്യ. നരേന്ദ്രമോദിക്കും ഷീ ജിൻ പിങ്ങിനും തുടർ ചർച്ചകളിൽ പങ്കാളികളാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനുമായി മികച്ച ചർച്ചകൾ നടത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കഴിഞ്ഞതെല്ലാം മാറ്റിവെച്ച് ഭാവിയിലേക്ക് ഒറ്റുനോക്കാനും ഒരുമിച്ച് എങ്ങനെ നല്ല ഭാവി കെട്ടിപ്പടുക്കാമെന്ന് തീരുമാനിച്ചുവെന്നും പെസഷ്കിയാൻ. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ച പ്രതികരണവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സംതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് കയ്യേറ്റങ്ങളോട് എന്തിനാണ് മൃദു സമീപനമെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയിലും നിലപാട് മയപ്പെടുത്തിയത് എന്തിനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസിന്റെ ചോദ്യം. ഇന്ത്യ ചൈന ചർച്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രിയോട് 4 ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ അത്താഴവിരുന്നിൽ വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രം വിളമ്പിയത് വിവാദത്തിലായി. ലോക നേതാക്കൾക്ക് സസ്യാഹാര ഭക്ഷണം അടിച്ചേൽപ്പിക്കുന്നു എന്ന കോൺഗ്രസിന്റെ വിമർശനം. 80% ഇന്ത്യക്കാരും നോൺ വെജിറ്റേറിയൻ ആണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. കോൺഗ്രസ് സങ്കുചിത രാഷ്ട്രീയം കളിക്കുന്നുവെന്ന BJPയുടെ മറുപടി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ED അന്തിമഘട്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. CMRL ഉദ്യോഗസ്ഥരെയാണ് രണ്ടാം ഘട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത്. ബിജെപി ഡീൽ ആരോപണത്തെ ഗൌരവത്തോടെ കാണാനായി നിന്ന് സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനം. ആരോപണം ഗൌരവത്തോടെ കാണാത്തതുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനായില്ല. നേരത്തെ സംസ്ഥാന സമിതിയും കേന്ദ്ര കമ്മിറ്റിയും ഈ വിഷയം വിലയിരുത്തിയപ്പോൾ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനായില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതിയെക്കുറിച്ച് തെറ്റായ പ്രചാരവേലകൾ നടക്കുന്നുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഡി ഗോവിന്ദ്. മാർഗരേഖ അവതരണം പൂർത്തിയായെന്നും പോരായ്മകൾ തിരുത്തുമെന്നും പാർട്ടി സെക്രട്ടറി. ദൌർബല്യങ്ങളും പോരായ്മകളും തിരുത്തും. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തി വർഗീയതയും രാഷ്ട്രീയവും അടക്കമുള്ള വലതുപക്ഷ ആശയങ്ങൾക്ക് സ്വാധീനം നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സിപിഎം നേതാക്കളുടെ ഭാര്യമാർക്ക് താൻ ജോലി നൽകിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ എംഎൽഎ. 2021 തെരഞ്ഞെടുപ്പിൽ പണം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നുമായിരുന്നു അമ്പലപ്പുഴ മുൻ എംഎൽഎ എച്ച് സലാമിന്റെ ആരോപണം. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞായിരുന്നു എച്ച് സലാമിന്റെയും ചിത്തരഞ്ജന്റെയും ഭാര്യമാർക്ക് സർക്കാർ ജോലി വാങ്ങി നൽകിയെന്ന വിവാദ വെളിപ്പെടുത്തൽ ജി സുധാകരൻ നടത്തിയത്. കേരളത്തിലെ ബോർഡ് കോർപ്പറേഷൻ പദവികളിലേക്കുള്ള നിയമനത്തിൽ യുഡിഎഫിന്റെ ഘടകകക്ഷി നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ച ഉടൻ. ചർച്ചയ്ക്ക് മാനദണ്ഡം നിശ്ചയിക്കുന്നത് കെപിസിസി ആയിരിക്കും. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്മേലാണ് ഘടകകക്ഷി നേതാക്കൾ സംയമനം പാലിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ശ്രമം. കെഎസ്ഇബി ഡയറക്ടർമാർ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി ഇതിനായി ചർച്ച നടത്തും. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ സഹായിക്കണമെന്ന് കെഎസ്ഇബി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ 13 രൂപ വരെയാണ് വൈദ്യുതി വാങ്ങുന്നത്. ഒക്ടോബർ മുതൽ മെയ് വരെ ഹ്രസ്വകാല കരാറിലൂടെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി എത്രനാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് പറയാനാകില്ല. ജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും മന്ത്രി. ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാക്കി ബിജെപി. ബിജെപി ഭരിക്കുന്ന 21 സംസ്ഥാനങ്ങളിൽ 3 വർഷത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് അമിത്ഷാ. തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികൾ തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. ഇതോടെ വിജയുടെ ടിവിക്ക് അപ്രതീക്ഷിത വെല്ലുവിളി. പ്രധാന മുന്നണികളിലൊന്നും ഉൾപ്പെടാതെ തനിച്ചു മത്സരിക്കുന്ന സിപിഎം മധുരാന്തകത്തും സിപിഐ ധാരപുരത്തും സ്ഥാനാർത്ഥികളെ നിർത്തും. മുൻപ് ഈ 2 മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി ചൊവ്വാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ യുഎ വിമാന സർവീസുകൾ വൈകുന്നു. 12 മണിക്കൂർ വരെയാണ് വിമാനങ്ങൾ വൈകുന്നത്. യാത്രയ്ക്ക് മുൻപ് തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരം ഉറപ്പാക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം. അബുദാബി രാജ്യാന്തര പുസ്തകമേളയ്ക്ക് തുടക്കമായി. 95 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകരും എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരും നീളുന്ന 6 ദിവസം നീളുന്ന മേളയിലൂടെ അബുദാബി പുസ്തകങ്ങളുടെ ആഘോഷവേദിയാകും. 1500 സാംസ്കാരിക വൈജ്ഞാനിക പരിപാടികളും വായനക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: Time check.
1: Brought to you by Ozone Cargo.
2: Very good morning. The Valley Pond Samim 8 മണി കഴിഞ്ഞ 13 മിനിറ്റ് ആയിരിക്കുകയാണ്.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai-le ippo the temperature 37 degrees Celsius aanu with the relative humidity 50% aanu report cheyidirikkunnathu.
0: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Sand Dunes
1: with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയാണ്. സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. September 14 തിങ്കളാഴ്ച ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വിശ്വനാഥൻ ആൻഡ് സൺസ് സിനിമ കണ്ടിരുന്നു. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. സിനിമയെ പറ്റി പറയാം കേട്ടോ. ഭയങ്കര റിവ്യൂ ആണ്. ഭയങ്കര ആക്ച്വലി അതിൻ്റെ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായതിനെ തുടർന്നാണ് ഞാനിത് സത്യം പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ വന്നതെന്ന് തന്നെ അറിഞ്ഞത്. എന്തായാലും സൂര്യയും അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ അതിനകത്ത് അഭിനയിച്ച് വെച്ചേക്കുന്ന ഒരു സിനിമ. പക്ഷേ അതിൻ്റെ പല രീതിയിലാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. അത് നിങ്ങൾ കേൾക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ കുറേയധികം സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണ്. ഞാൻ പറയുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത്, അതായത് നിങ്ങൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് പറയാം, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളോട് പറയാം, അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്ന ആളോട് പറയാം, ഇതല്ല ഞാൻ പറയുന്ന ടോപ്പിക്സ് ഏതാണെങ്കിലും അത് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഹോം 92.2 ഓഫ് ഹോമിനെ ആർജി അക്ഷയത്വം എന്ന എൻ്റെ അക്കൗണ്ടിനെ നിങ്ങൾക്ക് ടാഗ് ചെയ്യാനാണ് കേട്ടോ. ഇനിയും തൊട്ട് പറയുന്ന ഓരോന്ന് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാനാണ്. ഷോർട്ട് ലിസ്റ്റ് ആവപ്പെടുന്നതാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഐഫോൺ ഡുവോ നിങ്ങൾ എത്ര പേര് പോയി കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്ത്. എല്ലായിടത്തും ഐഫോൺ ഡുവോയുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് പേര് ഫിസിക്കലി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ. എന്തായാലും സെല്ലിംഗ് തുടങ്ങിയിട്ടില്ല, സെല്ലിംഗ് തുടങ്ങാൻ പോകുന്നുള്ളൂ. പക്ഷേ ആപ്പിളിൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ എന്ന് പറയുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈനസ്റ്റ് വേർഷൻ ആയിരിക്കും എപ്പോഴും ആപ്പിൾ ഇറക്കുന്നത് പുറത്ത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ വില കമ്പാരിസൺ, ഇതിൻ്റെ പ്രൈസ് കമ്പാരിസൺ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൻ്റെ ഡുവോയ്ക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അപ്രോക്സിമേറ്റ്ലി പറയാം, 3 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു റൗണ്ട് ഓഫ് ഫിഗർ എന്ന് പറയുന്നത്. 2,99,000 ചിലവാനും 4,49,000 ചിലവാനും, അതാണ് ഞാൻ 3 ലക്ഷം 4.5 ലക്ഷം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പം ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ച്, പ്രവാസികളെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ കമ്പാരിസൺ ആക്ച്വലി വന്നിരിക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇതിൻ്റെ കമ്പാരിസണിൽ ഫസ്റ്റ് നിൽക്കുന്നത് ഐഫോൺ ഡുവോ എടുക്കണോ അതോ ടാറ്റ ടിയാഗോ എടുക്കണോ. ടാറ്റ ടിയാഗോയ്ക്ക് 4,76,000 രൂപയാണ് വരുന്നത്. ഇനി അതിൻ്റെ തൊട്ടുതാരെ മാരുതി സുസുക്കി ഉണ്ട്, വാഗണർ 4,04.9 ലാക്സ് ആണ്, അപ്രോക്സിമേറ്റ്ലി 5 ലാക്സ് വരുന്നുണ്ട്. ഇനി റിനോൾട്ടിൻ്റെ ക്വിഡ് എന്ന് പറയുന്നതാണ് 4.7 ലാക്സ് ആണ് അത് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് വാഹനവും ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം ഈ ഡുവോയുടെ വാഹനത്തിൻ്റെ പ്രൈസായിട്ട് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. ഇനി മോട്ടോർ സൈക്കിളിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയ 4140 എന്ന് പറയുന്ന മോഡൽ 2.9 ലാക്സ് ആണ്. കാവസാക്കിയുടെ KLX 230 എന്ന് പറയുന്ന മോഡൽ 219,000 ആണ്. TVS അപ്പാച്ചി TRTX എന്ന് പറയുന്നത് 1,99,000 രൂപയാണ്. ഇത്രയും പ്രൈസ് ടാഗാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി യുവേക്കാരെ സംബന്ധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4,49,000 നാട്ടിലെ നമ്മൾ രൂപ സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്ക് നാല് രീതിയിലാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ഈ അപ്രോക്സിമേറ്റ്ലി 8,499 ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന, അപ് ടു 15,000-16,000 ദിർഹംസ് നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാം. അത് പറയുന്നത് 18 grams ഓഫ് 22 carat ഗോൾഡ് പർച്ചേസ് ചെയ്യാം ആ ഒരു പ്രൈസ് വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പം ഒരു സൈഡിൽ ഡുവോ വേണോ, 18 gramsിൻ്റെ 22 carat ഗോൾഡ് വേണോ. രണ്ടാമത് പറയുന്നത് ദുബായ് മുംബൈ റേറ്റ് ഇന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,638 ദിർഹംസാണ് റിട്ടേൺ പ്രൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രൈസിന് 6 റിട്ടേൺ ട്രിപ്പ് നമുക്ക് ദുബായ് മുംബൈ ട്രിപ്പ് പോകാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി ദുബായിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50,000 റെൻറ്റ് കൊടുത്തിരിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു മോർ ദാൻ 2 മാസത്തെ നമ്മുടെ റിന്യൂവൽ ചാർജ് നമുക്ക് ഈ ഒരു പ്രൈസിന്, അതായത് മിനിമം ഈ 8000 തരത്തിന് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. മറ്റൊരു കമ്പാരിസൺ, നമ്മൾ വീക്ക്ലി 500 ദിർഹംസ് നമ്മളൊരു ഗ്രോസറി ചിലവാക്കുന്ന ഒരാൾ എല്ലാം കൂടെ കൂട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി 2000 ദിർഹംസ് പെർ മന്ത് വന്നു കഴിഞ്ഞാൽ 4 മാസത്തെ ഗ്രോസറി ചാർജും ഈക്വലൻ ടു 1 iPhone ഡുവോ എന്നുള്ളൊരു പ്രൈസ് കമ്പാരിസനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ സി അൾട്ടിമേറ്റ്ലി ഐഫോൺ ഡുവയുടെ ഇതല്ല ഇപ്പുറത്ത് പറയുന്ന ഈ ഒരു സാധനത്തിനും ഉള്ളത്. പക്ഷേ വെൻ കംസ് ടു പ്രൈസ് പെർസ്പെക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് ഇത്രയധികം കമ്പാരിസൺ, ഇത് ഞാൻ പറഞ്ഞ കമ്പാരിസൺ അല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. അപ്പോൾ എന്താണേലും രസമുണ്ട് ഇതൊക്കെ കാണാൻ. അപ്പോൾ എന്തായാലും ചില കാര്യങ്ങൾ ചിന്തിക്കാം നമുക്ക്. 18 gram 22 carat ഗോൾഡ് നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ അപ്രിസിയേഷൻ കിട്ടും, ഐഫോൺ ഡുവയ്ക്ക് അപ്രിസിയേഷൻ കിട്ടുമോ എന്നുള്ള കാര്യം. എനിവേസ് ഐഫോൺ ഫാൻസും അല്ലെങ്കിൽ ടെക് ലവേഴ്സും, പക്ഷെ ഞാൻ പറയട്ടെ എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ സമയത്ത് നമ്മുടെ സാംസങ് ഫോൾഡ് കൊണ്ടുവരുന്ന സമയത്ത് അത്രയും വിലയാണെന്നൊക്കെ പറഞ്ഞു, പിന്നെ അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി മാറി. നമുക്കിവിടെ നോക്കുവാണെങ്കിൽ അറബ്സിൻ്റെ ഒക്കെ കയ്യിൽ എപ്പോഴും ഇരിക്കുന്നു, വലിയ വലിയ മീറ്റിംഗ്സ് നടക്കുന്ന സമയത്ത് വരുന്ന എല്ലാവരുടെ കയ്യിലും ഇതിരിക്കുന്നു. നാട്ടിൽ നോക്കുവാണെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ ഇതിരിക്കുന്നു. അങ്ങനെ വൻ തരം. ഞാൻ ആലോചിക്കുന്നു എപ്പോഴും മമ്മൂക്കയുടെ ആ ഒരു ഫസ്റ്റ് ഷോട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. മമ്മൂക്ക എപ്പോഴും ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മിറർ ഷോട്ട് എടുക്കുന്നതാണ്, അതോടെ സംരംഭത്തിൻ്റെ വില അങ്ങ് മേളിലേക്ക് അങ്ങ് പോയിക്കോളും. എനിവേസ് ഇതൊക്കെ തന്നെയാണ് കമ്പാരിസൺ വന്നിരിക്കുന്നത്. എനിവേ നിങ്ങൾ ആരെങ്കിലും ഐഫോൺ ഡുവോ കണ്ടിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയും. ഈ വില കമ്പാരിസൺ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും എന്നെ അറിയിക്കുന്നതാണ് കേട്ടോ.
3: You are listening to Home 92.2 FM. Home is a feeling.
0: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
6: Ammore, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട
6: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
6: അമ്മാനെ എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
7: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: 922 Madras Mail. Tamil Hit of the Heart.
1: അപ്പോ 922 gold 9 gram 22 carat സ്വർണം നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ നിങ്ങൾക്കുള്ളത്. അതായത് ജോയ് അലക്കാസ് നൽകുന്ന ഹോം 92.2 FM-ന്റെ ഒരു വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതിന്റെ ചോദ്യം എക്സ്ക്ലൂസീവ് ആണ്. ഓരോ ദിവസം ഞാൻ ഓരോ സമയത്ത്, ചിലപ്പോൾ നിങ്ങൾ 10 മണി കഴിഞ്ഞായിരിക്കും വീഡിയോ ക്വസ്റ്റ്യൻ കേൾക്കുന്നത്, ചിലപ്പം രാവിലെ 7 മണിക്ക് കേൾക്കാം, എന്നാൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു സമയത്താണ് ഉള്ളത്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. യു എയിലെ തന്നെ വേൾഡ്സ് ലോങ്സ്റ്റ് സിപ്പ് ലൈൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് റാസൽ ഖൈമയിലാണ്, അതിൻ്റെ പേരെന്താണെന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അത് ജെയ്സ് ഫ്ലൈറ്റ് എന്നാണ് ആ അതിൻ്റെ പേര്. എത്ര പേര് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറേ പേര് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇന്നത്തെ എൻ്റെ ചോദ്യം, ഓൾറൈറ്റ്, ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവും, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. 922 space റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഓൾറൈറ്റ്, 922 space റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഇത് മാത്രമാണ് അയക്കേണ്ടത്. നമ്മുടെ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള നമ്മുടെ വാട്സാപ്പിലേക്കാണ് അയക്കേണ്ടത്, വേറെ SMS അല്ല. വാട്സാപ്പ് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്കാണ് അയക്കേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, പറയട്ടെ, അപ്രോക്സിമേറ്റ്ലി എത്ര ആണ് ഇതിൻ്റെ ലെങ്ത്? ജെയ്സ് ഫ്ലൈറ്റ് സിപ്പ് ലൈനിൻ്റെ ലെങ്ത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി ഹൗ ലോങ് ഇസ് ദ ജെയ്സ് ഫ്ലൈറ്റ് സിപ്പ് ലൈൻ? അതാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കിലോമീറ്റർ പറഞ്ഞാൽ മതി കേട്ടോ, എത്രയാണ് ഇത്. എന്തായാലും 1 kilometer മേലെയാണ്, അതാണ് അതിൻ്റെ ഹിൻഡ്. ആദ്യം വഹിക്കുന്നവരിലായിരിക്കും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ 1 minute ടൈം ഉണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പടപടയെന്ന് അയക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സമയം തരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അയക്കാം, എത്രയും പെട്ടെന്ന് അയക്കാം. ഞാൻ എത്രയും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് റാൻഡമൈസറിലേക്ക് വിടുന്നതാണ്. അപ്പം എത്ര കിലോമീറ്റർ ആണ് വോട്സ് ലോങ് സിപ് ലൈൻ ആയിട്ടുള്ള ജെയ്സ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സിപ് ലൈൻ കിലോമീറ്റർ എത്രയാണെന്നാണ് ചോദ്യം.
0: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ് ആക്ച്വലി ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷനിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. ഹെവി ട്രാഫിക് ആണ്. നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സ്ലോ മൂവിംഗ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്നാൽ ഇന്നത്തെ അവസ്ഥ ഭയങ്കര രൂക്ഷമാണ്. അൽകൽ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഉണ്ട്. ഇനിയും അലൈൻ ദുബായ് റോഡ്, ദുബായ് അലൈൻ റോഡിൽ ഇത്രയും ട്രാഫിക് സിറ്റുവേഷൻ വരേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ആലോചിക്കണേ. അവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ അലിത്യ ടോൾ റോഡ് ആയിക്കോട്ടെ, അവിടുത്തെ കറാമയിലേക്ക് വന്ന് ഷെയ്ഖ് സായാറിലേക്ക് പോകുന്നുണ്ട്. ഷെയ്ഖ് സായാർ റോഡിലൊക്കെ ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് നമ്മുടെ എമിറേറ്റ്സ് റോഡാണ്. അത് ഷാർജ അജ്മാൻ കഴിഞ്ഞ് കയറുമ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല ഫ്രീ ഫ്ലോയിങ്ങിലായിട്ട് അങ്ങ് അബുദാബി വരെ ചെല്ലുന്നതിന് മുന്നേ ഞങ്ങൾ ചെറിയൊരു സ്ലോ മൂവിങ് ഉണ്ട് നമ്മുടെ മദീനത്ത്. എനിക്കൊന്നും അവിടെ ഞാൻ പറയാം എക്സാക്ട്ലി പറയാം, നമ്മുടെ ഗോൾഫ് ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ ദുബായുടെ അവിടെ, ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ അറേബ്യൻ റാഞ്ചസിൻ്റെ പാരലായിട്ട് വരുന്ന സ്ഥലത്ത് അവിടെയാണ് ഒരു ചെറിയൊരു കൺജഷൻ കാണുന്നത്. ബാക്കി എൻ്റെ റോഡ്സ് ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. എന്തായാലും രാവിലെ നല്ല ട്രാഫിക്കാണ്, സ്കൂൾ ബസ്സുകളൊക്കെ ഉണ്ട്. സ്കൂൾ ബസ്സുകളെ മാക്സിമം ടൈം എനിക്കൊന്ന് 1 minute നിങ്ങൾ ശ്രദ്ധിക്കുക. സ്കൂൾ ഡ്രൈവേഴ്സ് ചില സമയത്ത് കയറിപ്പോകാനായിട്ട് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ കയറിപ്പോകാം. പ്രത്യേകിച്ച് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ കറക്റ്റ് സമയത്ത് കൊണ്ടുവരിക. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റോപ്പ് ബോർഡ് വരുന്നത്, പുറകിൽ ഇത്രയും വണ്ടി കാത്തു നിൽക്കുന്നത്. അപ്പോൾ അത് ട്രാഫിക് സിറ്റുവേഷൻ കുറയ്ക്കാനായിട്ട് ഓൺ ടൈം 7 മണി എന്ന് പറഞ്ഞാൽ 6:50 7 മണി ഓൺ ടൈം അല്ല, 6:50 അവിടെ വന്ന് നിൽക്കുക. 7 മണി എന്ന് പറഞ്ഞാൽ ടൈം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്തിന് അവിടെ വന്ന് നിൽക്കുക എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് സിറ്റുവേഷൻ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പുലിമയുടെ ചാരത്ത്
4: 50 million+ സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ആലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ akbutravels.com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
11: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ?
12: അൽമറായ കാർ ആൻഡ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
13: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
14: ഏറ്റവും
15: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 0500000218.
16: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
17: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
18: You are listening to Home 92.2 FM. Home is a feeling.
19: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
20: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
0: You're listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joya Lucas, world's favorite jeweler.
1: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: You are listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: നമ്മുടെ ട്രെൻഡിങ് റീലിലേക്കുള്ള സമയമാണ്. ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ എന്താണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നത്, അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ അത് ഇന്നും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ഡാൻസ് തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുമായിട്ട് നടക്കുന്ന എ ഡാൻസ്, മുഖ്യമന്ത്രിയുടെ ഡാൻസ് അല്ല, എ യൂസ് ചെയ്തിട്ട് ആരോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാൻസ്. ആ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ആളുടെ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ മെറ്റ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹം റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് അക്കൗണ്ട് കിട്ടി. പക്ഷേ ആ വീഡിയോ പോയിട്ടുണ്ട്. പക്ഷേ അതിനോടൊക്കെ എല്ലാവരും തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് മറ്റ് ഇപ്പോൾ റീപോസ്റ്റ് ചെയ്ത അക്കൗണ്ടുകൾക്കൊക്കെ തന്നെ മില്യൺ വ്യൂകളാണ് പോയേക്കുന്നത്. ആ പാട്ട് ഇതായിരുന്നു.

ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഇത് കാണുന്ന എല്ലാവരുടെ മുഖത്തൊരു ചിരിയോടെ തന്നെയായിരിക്കും. ഇത് കളിയാക്കലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. ഇത് നമ്മളെ ഒരു എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് AI കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി അതിനോട് വളരെ നല്ല രീതിയിലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഒരു സമ്മിറ്റിന്റെ സമയത്ത് പറഞ്ഞിരുന്നത്.

0: that myself is leading a group dance. Yes. I was stunned. I was dancing better than Mohanlal and my friend, the Tamil Nadu Chief Minister, Mr. Vijay. I'm dancing better than these two dancers. Oh, he has seen that. You have to see that.
1: ഓക്കെ, അപ്പം അദ്ദേഹം വളരെ നല്ല രീതിയിൽ അതിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ AI ഇത്ര രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഏതാണ് ഒറിജിനൽ, ഏതാണ് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ളത്, ഇതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടി വരണം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും മറ്റുള്ളവരുടെ പ്രൈവസിയിൽ, സി ഇറ്റ് ഡിപ്പെൻസ്, ഇപ്പം ഒരു സാധനം എനിക്ക് എന്നെ എൻ്റെ എൻ്റെ ഇമേജ് ഉപയോഗിച്ച് ഒരു സാധനം ഉണ്ടാക്കുന്ന എനിക്കത് പേഴ്സണൽ ഇൻസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, അത് അതിനുള്ള അധികാരം ആർക്കും ഇല്ല. അപ്പം അത്തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്ക്, അതൊരു നിയമത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക് അത് തീർച്ചയായിട്ടും വരണം എന്നുള്ളൊരു കാര്യം, അതിനോട് ഞാനും യോജിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു സംഭവം. പക്ഷെ എന്തായാലും ഈ ഒരു ഡാൻസ് ഭയങ്കര അധികം വൈറലായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണേലും ഒരുപാട് പേര് ഇതിനെ ഷെയർ ചെയ്തും ഒക്കെ എടുത്ത് അദ്ദേഹം തന്നെ എന്നെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്താണേലും ആ ഒരു നമ്മുടെ CMനെ എപ്പോഴും ജനങ്ങളുടെ ഇഷ്ടം അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഈ തരത്തിലുള്ള, കാരണം നമുക്ക് ആദ്യം അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ലോകം മുഴുവൻ വൈറലായി, ഇപ്പോൾ ഇതും ലോകം മുഴുവൻ വൈറലായിട്ടുണ്ട്. അപ്പോൾ എന്താണേലും അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ വൈറൽ കണ്ടന്റ് ആയിട്ട് നമ്മുടെ CMന്റെ KCB ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആ ഒരു AI ക്രിയേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് തന്നെയാണ്.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏകീകൃത സിഡികോഡ് പൊതു തിരഞ്ഞെടുപ്പിന് മുൻപെന്ന് അമിത്ഷാ. സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് ബ്രിക്സ് ഉച്ചകോടിക്ക് സമാപനം. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ബ്രിക്സ് വേദിയിൽ UAE ഇറാൻ കൂടിക്കാഴ്ച. CPM വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 18th ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ അവസാനിച്ചു. രാഷ്ട്രത്തലവന്മാർക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കേവലം രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സംവിധാനം കൂടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ഉച്ചകോടി സംഘടിപ്പിക്കുന്ന ചൈനയ്ക്ക് മോദി ആശംസകൾ നേർന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് എതിരായ ഇന്ത്യയുടെ നിലപാടിന് ബ്രിക്സിൽ അനുകൂല പ്രതികരണം. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 18th ബ്രിക്സ് ഉച്ചകോടിക്കിടെ ആഗോള തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് 15 ഉഭയകക്ഷി ചർച്ചകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എന്നിവരടക്കം ലോക നേതാക്കളുമായി 3 ദിവസങ്ങളിലായി നടന്ന ചർച്ചകൾ ഇന്ത്യയുടെ നയതന്ത്ര സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായി ആണ് വിലയിരുത്തപ്പെടുന്നത്. സാങ്കേതികവിദ്യയും സുപ്രധാന ധാതുക്കളും ആയുധമാക്കുന്നത് ആഗോള വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മുൻനിർത്തിയായിരുന്നു മോദിയുടെ പരാമർശം. സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ പദ്ധതികൾ പ്രഖ്യാപിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് ഷീ 5 പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. വളർന്നുവരുന്ന വിപണികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ വ്യവസായ വിതരണ ശൃംഖലകൾ നിലനിർത്താനും ബ്രിക്സ് അംഗങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹാരം തേടി ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. തുടർ ചർച്ചകളെ സ്വാഗതം ചെയ്ത് റഷ്യ. നരേന്ദ്രമോദിക്കും ഷീ ജിൻപിങ്ങിനും തുടർ ചർച്ചകളിൽ പങ്കാളികളാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനുമായി മികച്ച ചർച്ചകൾ നടത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കഴിഞ്ഞതെല്ലാം മാറ്റിവെച്ച് ഭാവിയിലേക്ക് ഒറ്റുനോക്കാനും ഒരുമിച്ച് എങ്ങനെ നല്ല ഭാവി കെട്ടിപ്പടുക്കാമെന്ന് തീരുമാനിച്ചുവെന്നും പെസഷ്കിയാൻ. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ച പ്രതികരണവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സംതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് കയ്യേറ്റങ്ങളോട് എന്തിനാണ് മൃദു സമീപനമെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയിലും നിലപാട് മയപ്പെടുത്തിയത് എന്തിനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസിന്റെ ചോദ്യം. ഇന്ത്യ ചൈന ചർച്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രിയോട് 4 ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ അത്താഴവിരുന്നിൽ വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രം വിളമ്പിയത് വിവാദത്തിലായി. ലോക നേതാക്കൾക്ക് സസ്യാഹാര ഭക്ഷണം അടിച്ചേൽപ്പിക്കുന്നു എന്ന കോൺഗ്രസിന്റെ വിമർശനം. 80% ഇന്ത്യക്കാരും നോൺ വെജിറ്റേറിയൻ ആണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. കോൺഗ്രസ് സങ്കുചിത രാഷ്ട്രീയം കളിക്കുന്നുവെന്ന BJPയുടെ മറുപടി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ED അന്തിമഘട്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. CMRL ഉദ്യോഗസ്ഥരെയാണ് രണ്ടാംഘട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത്. ബിജെപി ഡീൽ ആരോപണത്തെ ഗൌരവത്തോടെ കാണാനായി നിന്ന് സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനം. ആരോപണം ഗൌരവത്തോടെ കാണാത്തതുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനായില്ല. നേരത്തെ സംസ്ഥാന സമിതിയും കേന്ദ്ര കമ്മിറ്റിയും ഈ വിഷയം വിലയിരുത്തിയപ്പോൾ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനായില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതിയെക്കുറിച്ച് തെറ്റായ പ്രചാരവേലകൾ നടക്കുന്നുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ്. മാർഗരേഖ അവതരണം പൂർത്തിയായെന്നും പോരായ്മകൾ തിരുത്തുമെന്നും പാർട്ടി സെക്രട്ടറി. ദൌർബല്യങ്ങളും പോരായ്മകളും തിരുത്തും. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തി വർഗീയതയും രാഷ്ട്രീയവും അടക്കമുള്ള വലതുപക്ഷ ആശയങ്ങൾക്ക് സ്വാധീനം നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സിപിഎം നേതാക്കളുടെ ഭാര്യമാർക്ക് താൻ ജോലി നൽകിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ എം എൽ എ. 2021 തെരഞ്ഞെടുപ്പിൽ പണം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നുമായിരുന്നു അമ്പലപ്പുഴ മുൻ എം എൽ എ എച്ച് സലാമിന്റെ ആരോപണം. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞായിരുന്നു എച്ച് സലാമിന്റെയും ചിത്തരഞ്ജന്റെയും ഭാര്യമാർക്ക് സർക്കാർ ജോലി വാങ്ങി നൽകിയെന്ന വിവാദ വെളിപ്പെടുത്തൽ ജി സുധാകരൻ നടത്തിയത്. കേരളത്തിലെ ബോർഡ് കോർപ്പറേഷൻ പദവികളിലേക്കുള്ള നിയമനത്തിൽ യുഡിഎഫിന്റെ ഘടകകക്ഷി നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ച ഉടൻ. ചർച്ചയ്ക്ക് മാനദണ്ഡം നിശ്ചയിക്കുന്നത് കെ പി സി സി ആയിരിക്കും. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്മേലാണ് ഘടകകക്ഷി നേതാക്കൾ സംയമനം പാലിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ശ്രമം. കെ എസ് ഇ ബി ഡയറക്ടർമാർ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി ഇതിനായി ചർച്ച നടത്തും. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ സഹായിക്കണമെന്ന് കെ എസ് ഇ ബി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ 13 രൂപ വരെയാണ് വൈദ്യുതി വാങ്ങുന്നത്. ഒക്ടോബർ മുതൽ മെയ് വരെ ഹ്രസ്വകാല കരാറിലൂടെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ കെ എസ് ഇ ബിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി എത്രനാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് പറയാനാകില്ല. ജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും മന്ത്രി. ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാക്കി ബിജെപി. ബിജെപി ഭരിക്കുന്ന 21 സംസ്ഥാനങ്ങളിൽ 3 വർഷത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് അമിത്ഷാ. തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികൾ തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. ഇതോടെ വിജയുടെ ടി വി കേക്ക് അപ്രതീക്ഷിത വെല്ലുവിളി. പ്രധാന മുന്നണികളിലൊന്നും ഉൾപ്പെടാതെ തനിച്ചു മത്സരിക്കുന്ന സിപിഎം മധുരാന്തകത്തും സിപിഐ ധാരപുരത്തും സ്ഥാനാർത്ഥികളെ നിർത്തും. മുൻപ് ഈ 2 മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി ചൊവ്വാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നും അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ യു എ വിമാന സർവീസുകൾ വൈകുന്നു. 12 മണിക്കൂർ വരെയാണ് വിമാനങ്ങൾ വൈകുന്നത്. യാത്രയ്ക്ക് മുൻപ് തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരം ഉറപ്പാക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം. അബുദാബി രാജ്യാന്തര പുസ്തകമേളയ്ക്ക് തുടക്കമായി. 95 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകരും എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരും നീളുന്ന 6 ദിവസം നീളുന്ന മേളയിലൂടെ അബുദാബി പുസ്തകങ്ങളുടെ ആഘോഷവേദിയാകും. 1500 സാംസ്കാരിക വൈജ്ഞാനിക പരിപാടികളും വായനക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
4: Brought to you by Ozone Cargo.
5: Very good morning. Dubai ipa samaya 9 mani kayinju 8 minute irikkana.
2: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai lipo the temperature 38 degrees Celsius and with the relative humidity 50%.
2: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: You are listening

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. അങ്ങനെ വീണ്ടും ഒരു തിങ്കളാഴ്ച, ബ്യൂട്ടിഫുൾ മോർണിംഗ്. സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ വീക്കെൻഡിൽ? ഞാൻ പറഞ്ഞു വീക്കെൻഡ് എനിക്ക് കുറച്ച് സംഭവ വിപുലമായിട്ടുള്ള വീക്കെൻഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ ഞങ്ങൾ എല്ലാ സൺഡേയിലും ഹോഴ്സ് റൈഡിങ്ങിന് ഞങ്ങൾ പോകും. അപ്പം പ്രാക്ടീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗാലപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ ഏകദേശം ഇപ്പോൾ ചൂടായിരുന്ന സമയത്ത് ഒരു 4:30 എണീക്കും. എന്നിട്ടൊരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റേബിളിലെത്തും. അവിടെ നിന്ന് ഹോഴ്സിനെ എടുത്ത് ഞങ്ങൾ ഡെസേർട്ടിലാണ് പോവാറ്. പലർക്കും നമ്മുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും സ്റ്റോറിയൊക്കെ കാണുമ്പം നിങ്ങൾക്ക് അറിയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം വെച്ചാൽ, ഞങ്ങൾ റൈഡിന് പോയി. ഞങ്ങളുടെ ടീം ഒരു 10-15 പേര് ഞങ്ങളുടെ ടീമിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ കുറേ അധികം സ്റ്റേബിളിൽ നിന്ന് കുറേ അധികം മലയാളികളായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അറബ്സും അതുപോലെ തന്നെ മറ്റു ഇംഗ്ലീഷ് ആളുകളും ഒക്കെ തന്നെയാണ് ഒരുപാട് അവിടെ വരാറുള്ളത്. അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത്, അപ്പം ഞാൻ ഇന്നലെ റൈഡ് ചെയ്തില്ല, അക്ഷയാണ് റൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നമ്മുടെ സ്റ്റേബിളിലേക്ക് പോവാണ്. വണ്ടി തിരിച്ച് പോകുന്ന സമയത്ത് ഒരു കുതിര തന്നെ ഓടി വരുന്നത്. അത് ആക്ച്വലി ചില സമയത്ത് നമ്മൾ മറിഞ്ഞു വീഴും, ചില സമയത്ത് എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാവും, ചില സമയത്ത് കുതിര വയലൻ്റ് ആവും. അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് കൺട്രോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് താഴെ വീഴും. അപ്പോൾ ചില സമയത്ത് കുതിര തന്നെ ഓടി തിരിച്ച് അതിൻ്റെ സ്റ്റേബിളിലേക്ക് എങ്ങോട്ടാണോ വെച്ചാൽ അത് അങ്ങോട്ടേക്ക് അങ്ങ് തന്നെ പോകും. അപ്പോൾ ഒരു കുതിര തന്നെ ഓടി വരണം. ഓടി വന്നിട്ട് ഇത് ഇച്ചിരി ഒരു കഥയാണ് കേട്ടോ, ഇച്ചിരി വലിയൊരു സംഭവമാണ്. അങ്ങനെ ഓടി വരുന്ന സമയത്ത് അപ്പം ഞാൻ വണ്ടിയിലാണ്, ഞാൻ ഇപ്പുറത്ത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക, കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, 4x4. അപ്പോൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ദൈവം, ഈ കുതിര തന്നെ താഴെ വീഴുന്നല്ലോ, അല്ല തന്നെ താഴെ തന്നെ പോകുന്നല്ലോ, അപ്പോൾ ഇതിന് മേലെ ഇരുന്ന ആളെ എവിടെ എന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അദ്ദേഹത്തിനും കൂടെ നമ്മുടെ വണ്ടിയിൽ, എനിക്കറിയില്ല ആ ഏതാണെന്ന് പോലും അറിയില്ല, കയറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി റിവേഴ്സ് അടിച്ചു. റിവേഴ്സ് അടിച്ചു അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 4 ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ റിവേഴ്സ് അടിച്ച് നേരെ ഡെസേർട്ടിൻ്റെ മിഡിലേക്ക്, ഉള്ളിലേക്ക് പോയി. നേരെ പോയ സമയത്ത് അവിടെ ഒരു കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഈ വീണ ആള്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എണ്ണിക്കാൻ പറ്റണില്ല. എന്തോ സിവിയറായിട്ടുള്ളൊരു കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ അറബിയാണ്, ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അപ്പം അവിടെ 1-2 പേര് 2 ലേഡീസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഈ സംഭവം കണ്ടിട്ട്. അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി കോൾ ദ പോലീസ് എമർജൻസി. അപ്പം എവിടാന്ന് വെച്ചാണ് പറഞ്ഞു, മരുഭൂമിയുടെ നടുക്കാണ്, അങ്ങനെ നമുക്ക് സിഗ്നൽ കിട്ടുമെന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. എന്നിട്ട് സിഗ്നൽ ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഇല്ല ഇത് ഇമ്മീഡിയറ്റ്ലി അപ്പം പോലീസിനെ വിളിക്കണം, എമർജൻസി വിളിക്കണം. അപ്പം ഇദ്ദേഹത്തിന് എണ്ണീക്കണമെന്നുണ്ട്, പക്ഷേ എണ്ണിക്കാൻ നമുക്ക് അറിയില്ല എന്താണ് സംഭവിച്ചത്. അതേപോലെ അയാൾ കാലിൽ ഫീൽ ചെയ്യുന്നില്ല, പിന്നെ പുറം അദ്ദേഹത്തിന് നൂരാനും പറ്റണില്ല. അപ്പം സംതിങ് ഇഞ്ചുറി നടന്നിട്ടുണ്ട്. അപ്പം ഇവർ ഈ വെപ്രളം കാണിച്ച് ആരുടെയും ഫോണില്ല. അപ്പം ഞാൻ എന്ത് കൊടുത്തു, ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു, നിങ്ങൾ വിളിച്ചോളാം പറഞ്ഞു. ഫോൺ വിളിച്ച് അവർ എനിക്കൊന്നു 901 തോന്നുന്നു വിളിച്ചത്, 999 or 901 സംതിങ് വിളിച്ചു. അവരോട് പറഞ്ഞു ഇന്ന ഇതാണെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞു. ഞാൻ എന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, സർ പേരെന്താണ്, എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ഡോക്ടറാണ്, സൗദി നാഷണാലിറ്റി ആയത്, ഒരു ഡോക്ടറാണ്, അദ്ദേഹമാണ് വീണത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം കുതിരയാണ്. അപ്പം ഇവർ വിളിച്ചിട്ടുണ്ടല്ലോ, ഇവരവരുടെ വാർഡിനൊക്കെ പോയി. അപ്പം ഞാനവിടെ നിന്ന്, നമ്മളല്ലെങ്കിൽ ഈ മലയാളികൾക്ക് നാട്ടിലാണെങ്കിൽ നമ്മൾ ഇല്ല അപ്പം എടുത്തിട്ട് നമ്മൾ ആശുപത്രി കൊണ്ടുവന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇവിടുത്തെ നിയമം അറിയാം, നമുക്ക് എടുക്കാൻ പാടില്ല, നമുക്കത് നിയമപരമായിട്ടും മെഡിക്കൽ പരമായിട്ടും ഒക്കെ നോക്കണം. എന്നിട്ട് എനിക്കൊരു 3 ഫോൺ കോൾ വന്നു. 3 ഇടത്തു നിന്നാണ് ആ ഫോൺ കോൾ വന്നത്. 1 ദുബായ് പോലീസിൽ നിന്ന് എനിക്ക് വന്നു, അതിനുശേഷം ദുബായ് ആംബുലൻസ് മെഡിക്കലിൽ നിന്ന് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റൊരു കോൾ കൂടെ വന്നു. ഈ 3 കോളും വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഇവിടെ? ഞാൻ പറഞ്ഞു സാറേ ഇത് എൻ്റെ ആരുമല്ല, ഞാൻ തിരിച്ചു. ഞാൻ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് ആംബുലൻസ് ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. 2nd കോൾ എനിക്ക് വന്നിട്ട് ചോദിച്ചു ഈ സ്ഥലത്തേക്ക് നോർമൽ ആംബുലൻസ് എത്തുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് എനിക്കറിയാം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ നോർമൽ ആംബുലൻസ് എത്തില്ല ഇവിടെ, എത്രയെങ്കിലും 4x4 ആംബുലൻസ് തന്നെ വരണം, അല്ലെ 4x4 വെഹിക്കിൾ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് 3rd കോൾ കൂടെ വന്നു. വീണ്ടും എനിക്കിത് എന്താണ് സംഭവിച്ചത് ഇതെല്ലാം പറഞ്ഞ് ഞാനങ്ങോട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു പോലീസ് കൊണ്ട് പാഞ്ഞ ഒരു കാഴ്ചയൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ എവിടാണ് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ എത്തുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. പോലീസ് കൊണ്ട് പാഞ്ഞൊരു വരവ് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ നിർത്തി സിറ്റുവേഷൻ എല്ലാം കൺട്രോളാണോ നോക്കി ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഞങ്ങളോട് പോലീസിനും എടുക്കാനുള്ള അധികാരമില്ല കേട്ടോ, അത് ഇന്നലെ എനിക്കത് അവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എവിടുന്നാണ്, അതായത് നോർമലി ഞങ്ങൾക്കറിയാവുന്ന ഒരു വഴിയുണ്ട്, ആ വഴിയൊന്നും അല്ലാതെ ഒരു ഇല്ല മൺകൂനയുടെ മണ്ടക്കൂടെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു 4x4 ആംബുലൻസിന്റെ ഒരു വരവ്, സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നെന്ന് പറയാൻ ആ ഒരു വരവ് അവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നേരെ വന്ന് ഇദ്ദേഹത്തെ നോക്കി, ഇദ്ദേഹത്തെ ചരിച്ചിരുത്തി, അവർ എക്സാമിനേഷനൊക്കെ നടത്തി സ്ട്രെച്ചറിലാക്കി നേരെ കൊണ്ട്. എനിക്കറിയാം ഇതിനി അത് അവിടെ സംഭവിച്ചില്ലെങ്കിൽ അവർ ഹെലികോപ്റ്റർ ഇറക്കി ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നുള്ളത് എനിക്ക് 100% കാരണം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇന്ന് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഇനിയാണ് അടുത്ത ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ആകപ്പാടെ വിളിച്ച കോൺടാക്ട് നമ്പർ, ഈ ഡോക്ടറിൻ്റെ കോൺടാക്ട് നമ്പർ അറിയില്ല, ഈ ആ മറ്റേ അവിടെ ഉണ്ടായിരുന്ന ലേഡീസിൻ്റെ നമ്പർ അറിയില്ല, ഈ വിളിച്ച എൻ്റെ മാത്രമല്ല നമ്പറേ ഉള്ളൂ. എനിക്കൊരു കോൾ വന്നു, അത് മെസ്സേജ് വന്നു, സെയിം നമ്പർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ MRH ID അയക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫിസിക്കലി ഇല്ല, ഫോട്ടോ അയക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു. ഫോട്ടോ അയച്ച് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നു. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളിപ്പോൾ തന്നെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം, എന്നിട്ട് സംഭവം എന്താണ് ഈ മെസ്സേജ് അവിടെ കാണിക്കുക, ഞാൻ ഇതവിടെ വിവരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സാർ എനിക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഞാൻ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആദ്യം പോലത്തെ കേസുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവിടെ നേരെ പറഞ്ഞു, ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് ഞാൻ ഇന്നതാണെന്ന് വിവരിച്ചു. അപ്പോഴത്തേക്കൊരു 5 മിനിറ്റ് ഇരിക്കാനായിട്ട് പറഞ്ഞു. ഭയങ്കര അതായത് ഈ ആംബുലൻസ് വന്നത് ഏകദേശം 20 മിനിറ്റിൽ താഴെ എടുത്തുള്ള സമയം, അപ്രോക്സിമേറ്റ്ലി പറഞ്ഞ 20 മിനിറ്റിൽ ആംബുലൻസ് എത്തി. കാരണം ഡെസേർട്ട് ആയതുകൊണ്ട്, അത്രയും അകത്തായതുകൊണ്ടാണ് ആ ഒരു സമയം എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 3 മിനിറ്റിലാകും അവരെ അവിടെ എത്തിച്ചേർന്നേനെ. ആ ഇത് റുബൈയിൽ അങ്ങ് അകത്താണ് പോകുന്നത് ദുബായിൽ. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെയ്ത് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവസാനം ആൾ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു സാറേ ഇന്ന പോലെയാണ് സംഭവം. അപ്പോൾ ഒരു നിങ്ങളെന്തിനാണ് വിളിച്ചത്? ഞാൻ പറഞ്ഞു സാർ എനിക്കറിയില്ല, എന്നെ വിളിച്ച് ഒരു പക്ഷേ അവർക്കൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഞാനായിരുന്നേനെ ആ സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ശരി ഇന്നതാണ് സമയം. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, കേസ് എനിക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട്, എന്താ ഞാൻ ചെയ്യണം എന്നാ പറഞ്ഞു. ഇല്ല താങ്കളൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാ താങ്കളുടെ ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ താങ്കളാണ് ചെയ്തത്, താങ്കളത് ഇനിഷ്യേറ്റീവ് എടുത്ത്, താങ്കളുടെ ഫോണാണ് കൊടുത്തത്, ആൻഡ് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ ഫോൺ ഒരു ലേഡിയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോറി എല്ലാം മാച്ചിങ് ആണ്, എല്ലാം അവർക്ക് ഓക്കെ ആയിട്ട് എൻ്റെ കേസ് അവിടുന്ന് തന്നെ അവർ റിമൂവ് ചെയ്ത് തന്നും. എന്നോട് ഒരു താങ്കൾ പോകും, ഞാൻ നമ്പർ തന്നേര്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഈ സമയത്ത് അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആരെയും വിളിച്ചിട്ടൊരു ഒരു വണ്ടിയിൽ ആൾക്കാർ വന്നായിരുന്നു. ഞാനും പറഞ്ഞു നിങ്ങൾക്ക് എടുക്കാനുള്ള ആവശ്യമില്ല, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് അയാളുടെ ഒരു നമ്പർ എടുത്തിരുന്നു. എന്നിട്ട് ഉച്ചയായപ്പോൾ പോലീസ് വീണ്ടും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന പോലെ നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഒരാളുടെ നമ്പർ ഉണ്ട്, ആ നമ്പറും തരാമെന്ന് ചോദിച്ചു. ഞാൻ നമ്പർ കൊടുത്തു, ക്ലീൻ. ഞാനതിൽ നിന്ന് മാറി. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ എന്തൊരു കാര്യത്തിന് ചെയ്യുമ്പോൾ ഇവിടെ നിയമപരമായിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ നേരത്തെ ഇതുപോലെ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് എനിക്ക് റോഡിൽ നിന്ന് കളഞ്ഞ് കിട്ടിയ എനിക്കറിയാം. ഞാനത് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏകദേശം ഒരു 2 മണിക്കൂർ പോകും, നമ്മൾ അതിൻ്റെ പുറയിൽ ചിലവാക്കേണ്ടി വരും. പക്ഷേ എപ്പോഴെങ്കിലും ഓർക്കേണ്ടല്ലോ, നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവം നമുക്കാണ് വരുന്നെങ്കിൽ, നമ്മുടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ഇതുപോലെയൊക്കെ ഉണ്ടാവുന്നേ. അപ്പം നിങ്ങൾ അതിന് ഒരു കണക്കിലും മടിക്കേണ്ട. ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് അത്ര മത പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇനി അവിടെ കോഫി ഉൾപ്പെടെ ഹോട്ട് ചോക്ലേറ്റ് ഉൾപ്പെടെ നമ്മളെ അങ്ങ് അവിടെ ടേക്ക് കെയർ ചെയ്യുന്ന. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഭയങ്കര ഹോസ്പിറ്റാലിറ്റി, ഞാൻ ആ പോലീസ് എന്നോട് പോകും, അത്രയും നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് നിങ്ങൾ എനിക്ക് തന്നത്, അത്രയും കംഫർട്ടബിൾ ആക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്താണേലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ദുബായ് പോലീസ്. ആൻഡ് എഗെയിൻ അപ്രീഷിയേറ്റിംഗ്, ഇത്രയും നല്ലൊരു സർവീസ് ഈ രാജ്യം ഈ രാജ്യത്തുള്ള റെസിഡൻസിന് കൊടുക്കുന്നതിന് വലിയൊരു കയ്യിൽ തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്ന് ദുബായ് പോലീസിന് കൊടുക്കുന്നത്.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
1: FM.
0: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടാ,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
12: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒറിജിനില്ല.
2: ഇങ്ങനെ കരയിലാണ്. അണ്ണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യു എയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റെടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
13: ഏറ്റവും
0: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
4: September 26 എന്താ പരിപാടി?
2: September 26 അല്ലേ പരിപാടി?
14: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് platinumlist.a. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
15: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
16: You are listening to Home 92.2 FM. Home is a feeling.
17: Gala, gala, gala.

0: ट्यून्स विद अक्षय ऑन होम 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഓൾറൈറ്റ്, അക്ബർ ട്രാവൽസ് തരുന്ന ഒരു റിട്ടേൺ ടിക്കറ്റ് ടു കേരള. നിങ്ങൾക്ക് ആ ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. സോ ഇന്ന് റൈറ്റ് ആയിട്ട് പറയുന്നവരിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ്. എന്തായാലും നാട്ടിലേക്കൊക്കെ പോയി വരാൻ ഒരു അടിപൊളി ഒരു അവസരം കൂടിയാണ് നിങ്ങൾ കാത്തിരിക്കുക. ഹോം 92.2 FM ഒരു വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗിവ് അവേ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അക്ബർ ട്രാവൽസിനാണ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന ഫോമാറ്റ് എന്ന് പറയുന്നത് ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഇതാണ് ഹോം കേരള ഫോമാറ്റ്. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര അയച്ചാലും നിങ്ങൾ എൻറോൾ ആവില്ല, റാൻഡമൈസർ പിക്കും ചെയ്യില്ല. അപ്പം ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഒരു ഓഡിയോ കേൾപ്പിക്കാം ആൻഡ് നിങ്ങളത് വ്യക്തമായിട്ട് കേൾക്കുക, എൻ്റെ കംപ്ലീറ്റ് കാര്യം മനസ്സിലാക്കുക. എന്തൊക്കെയാണ് പാട്ട്, എന്താണ്, എങ്ങനെയാണ്, എവിടുത്തെയാണ്, എന്തിനാണ് എന്നൊക്കെയുള്ള കേൾക്കുക. എൻ്റെ ദേഹ ചോദ്യം പറയാം. ഓൾറൈറ്റ്.

0: ഓൾറൈറ്റ്, അപ്പം ഈ ഒരു സോങ് നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾക്ക് ഏതാന്ന് മനസ്സിലായി കാണുമല്ലോ. പിന്നെ എന്താ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, രണ്ട് ചോദ്യമുണ്ട് ഇതിനകത്ത്. ഫസ്റ്റ്, നിങ്ങൾ ഏതാണ് സിനിമ എന്ന് ഗസ് ചെയ്യണം. അതിനൊപ്പം തന്നെ ഇത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡാൻസ് ഫോം ഏത് ഡാൻസ് ഫോമാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഫസ്റ്റ്, ഈ ഒരു പാട്ട് ഏത് സിനിമയിലെയാണെന്ന് ഗസ് ചെയ്യണം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡാൻസ് ഫോം ഏത് ഡാൻസ് ഫോമാണെന്ന് ഗസ് ചെയ്യണം. അപ്പോൾ രണ്ടുത്തരമാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ഹോം കേരള സ്പേസ്, ആ രണ്ടുത്തരം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നാട്ടിലേക്ക് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ അക്ബർ ട്രാവൽസ് നൽകുന്ന ഈ ഒരു സമ്മാനം കയ്യിലേക്ക് വരാൻ പോകുന്നത്.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് രാവിലെ തൊട്ട് നല്ല രീതിയിൽ ട്രാഫിക്കിലാണ്. സ്ലോ മൂവിംഗ് ട്രാഫിക് ഇപ്പോഴും അവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. അല്ലി തേറ്റ ഓൾഡ് റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അൽക്കേൽ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആൻഡ് ഷെയ്ഖ് സയ്യിദ് റോഡ് ഓൾസോ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് സിറ്റുവേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
0: Joy Alukas, world's favorite jeweler.
1: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനലില്ല.
4: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
0: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
9: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: You are listening to

0: നാട്ടിലേക്ക് ഉള്ള റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള യാത്രയ്ക്ക് ഇന്നൊരാൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നേ, അതായത് ഞാനൊരു സോങ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഏത് സിനിമയിലെയാണ്, അത് ആ സോങ്ങിനകത്ത് വരുന്ന ഏത് ഫോം ഓഫ് ഡാൻസ് ആണെന്നുള്ളതാണ് ചോദിച്ചത്. ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് ചിലവരയച്ചേക്കുന്നത് സിനിമ മാത്രം അയച്ചു, ചിലർ ഡാൻസ് ഫോം മാത്രമായിട്ട് അയച്ചു. എന്നാൽ കറക്റ്റ് ഫോമാറ്റിൽ മുഴുവനായിട്ട് ഇവിടെ അയച്ച് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആയപ്പെട്ടത് അനീസാണ്. കൺഗ്രാറ്റുലേഷൻ. ഉത്തരം എന്ന് പറയുന്നത് കങ്കാരു ആണ് മൂവി, അതുപോലെ തന്നെ മാർഗം കളിയാണ് അതിനകത്ത് ഡാൻസ് ഫോം. അപ്പം ഇന്ന് അനീസ് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. നോക്കാം നമുക്ക് അനീസ് ആണോ ഇനി വിജയമാകാൻ പോകുന്നത്. ഒരുപാട് പേര് ഓരോ ദിവസം ഷോർട്ട് ലിസ്റ്റ് ആവുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്കായിരിക്കാം നാട്ടിലേക്കുള്ള ആ റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എയർ ടിക്കറ്റ്. ഹോം 92.2 FM ഒരു വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അക്ബർ ട്രാവൽസും ഹോം 92.2 FM കൂടെ ചേർന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. GCC ഇറാൻ ചർച്ച മാറ്റി. ബ്രിക്സ് വേദിയിൽ UAE ഇറാൻ കൂടിക്കാഴ്ച. മുസ്ലിം ലീഗിന് CPM വിമർശനം. പിണറായി വിജയനെതിരെ കെ സുധാകരൻ. ഏഷ്യാകപ്പ് വനിതാ കിരീടം ഇന്ത്യക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM വിശാല സമിതി റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിന് കടുത്ത വിമർശനം. ലീഗിന് വർഗീയ മുഖമെന്ന CPM. CPMന് മതവിരോധമെന്ന ലീഗ് പ്രചരിപ്പിച്ചു, വർഗീയ പ്രചരണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം മുസ്ലിം ലീഗ് ഏറ്റുപിടിച്ചു. ലീഗിന്റെ വർഗീയ നീക്കത്തെ UDF ഉപയോഗിച്ചുവെന്നും CPM വിശാല സമിതി റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു. CPM വിശാല സമിതി ഗ്രൂപ്പ് ചർച്ചകൾക്ക് കടിഞ്ഞാണിട്ട് CPM. കടുത്ത വിമർശനങ്ങളിലേക്ക് പോകേണ്ടെന്നാണ് ഗ്രൂപ്പ് ചർച്ചകളിൽ നൽകിയ നിർദ്ദേശം. വ്യക്തി കേന്ദ്രീകൃത വിമർശനങ്ങൾ വേണ്ടെന്നും നിർദ്ദേശമുണ്ട്. സംഘടന നേരിടുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചർച്ചകളിൽ ജില്ലകൾക്ക് അരമണിക്കൂർ സമയം, വർഗ ബഹുജന സംഘടനകൾക്ക് 5 മുതൽ 10 മിനിറ്റ് വരെയാണ് സമയം അനുവദിക്കുന്നത്. ഇതിനിടെ കടുത്ത വിമർശനങ്ങൾ വേണ്ടെന്നാണ് നിർദ്ദേശം. അതിനിടെ BJP ഡീൽ ആരോപണത്തെ ഗൌരവത്തോടെ കാണാനായില്ലെന്ന് CPM വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനമുണ്ട്. ആരോപണം ഗൌരവത്തോടെ കാണാത്തതുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനായില്ലെന്നും CPM. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഫേസ്ബുക്ക് കുറിപ്പിൽ മറുപടി നൽകി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. അത് സുധാകരനല്ലേ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പുച്ഛത്തോടെ ചിരിച്ച പിണറായി വിജയനോടാണ് ഈ മറുപടിയെന്ന ആമുഖത്തോടെയാണ് പോസ്റ്റ്. തന്നെ പരിഹസിച്ച് ചിരിക്കാം, പക്ഷേ കേരളം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് കെ സുധാകരൻ. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം നേരിടാൻ ഭയപ്പെടുന്നത് എന്തിനെന്നും സുധാകരന്റെ ചോദ്യം. കേരളത്തിന്, പ്രത്യേകിച്ച് മലബാർ തീരത്തിന് ചരിത്രപരമായ ബന്ധവും ഇടപാടുകളും മലേഷ്യയുമായി ഉണ്ടായിരുന്നെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കരന്തൂർ മർക്കസിൽ ഷെയ്ഖ് അബൂബക്കർ ഫൌണ്ടേഷൻ എക്സലൻസ് പുരസ്കാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് കേരളത്തിന്റെ വിജയം. മലേഷ്യയും മതവർണ്ണങ്ങൾക്കപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുന്ന ജനതയാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി. കരന്തൂർ മർക്കസിലെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മലേഷ്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം എത്തിയത്. AP വിഭാഗം സമസ്ത നേതാക്കളുമായി ചർച്ച നടത്തി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി BD സതീശനുമായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായും കൂടിക്കാഴ്ച നടത്തി. ഒമാൻ തീരത്ത് വ്യാപാരക്കപ്പലിന് നേരെ ആക്രമണം. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ ജീവനക്കാരിൽ 13 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയെന്നും ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നുവെന്നും മന്ത്രാലയം. GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇന്ന് ഒമാനിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഒമാനിലെ സലാലയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചുവെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് അറിയിച്ചത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഇന്നത്തെ ചർച്ച മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. 18th ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ അവസാനിച്ചു. രാഷ്ട്രത്തലവന്മാർക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കേവലം രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സംവിധാനം കൂടിയാണെന്നും പ്രധാനമന്ത്രി. അടുത്ത ഉച്ചകോടി സംഘടിപ്പിക്കുന്ന ചൈനയ്ക്ക് മോദി ആശംസകൾ നേർന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് ബ്രിക്സിൽ അനുകൂല പ്രതികരണം. സാങ്കേതിക വിദ്യയും സുപ്രധാന ധാതുക്കളും ആയുധമാക്കുന്നത് ആഗോള വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുന്നുവെന്ന് പ്രധാനമന്ത്രി. സുപ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മുൻനിർത്തിയായിരുന്നു മോദിയുടെ പരാമർശം. സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ പദ്ധതികൾ പ്രഖ്യാപിച്ച ബ്രിക്സിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്. 5 പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. വളർന്നുവരുന്ന വിപണികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ വ്യവസായ വിതരണ ശൃംഖലകൾ നിലനിർത്താനും ബ്രിക്സ് അംഗങ്ങളോട് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹാരം തേടി ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. തുടർ ചർച്ചകളെ സ്വാഗതം ചെയ്ത റഷ്യ നരേന്ദ്രമോദിക്കും ഷീ ജിൻ പിങ്ങിനും തുടർ ചർച്ചകളിൽ പങ്കാളികളാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച. സംഘർഷങ്ങൾ കയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. കഴിഞ്ഞതെല്ലാം മാറ്റിവെച്ച് ഭാവിയിലേക്ക് ഉറ്റുനോക്കാനും ഒരുമിച്ച് എങ്ങനെ ഒരു നല്ല ഭാവി കെട്ടിപ്പടുക്കാമെന്ന് തീരുമാനിച്ചുവെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്, യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാന്റെ സമതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് കയ്യേറ്റങ്ങളോട് എന്തിനാണ് മൃദു സമീപനമെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയിലും നിലപാട് മയപ്പെടുത്തിയത് എന്തിനെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസ് ചോദിച്ചു. CMRL എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസ് ED അന്തിമഘട്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. CMRL ഉദ്യോഗസ്ഥരെയാണ് രണ്ടാം ഘട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ശ്രമം. KSEB ഡയറക്ടർമാർ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി ചർച്ച നടത്തും. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ സഹായിക്കണമെന്ന് KSEB സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി. പ്രതിസന്ധി എത്രനാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് പറയാനാകില്ല. വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാക്കി BJP. BJP ഭരിക്കുന്ന 21 സംസ്ഥാനങ്ങളിൽ 3 വർഷത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് അമിത്ഷാ. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണിത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ UAE വിമാന സർവീസുകൾ വൈകുന്നു. 12 മണിക്കൂർ വരെ വിമാനങ്ങൾ വൈകുന്നുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരം ഉറപ്പിക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം. 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് അനായാസ ജയം. അഫ്ഗാൻ ഉയർത്തിയ 157 റൺസ് വിജയലക്ഷ്യം വെറും 13.4 ഓവറിൽ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. അഭിഷേക് ശർമ്മ 32 പന്തിൽ നിന്ന് 82 റൺസ് എടുത്തു. സഞ്ജു വി സാംസൺ 8 പന്തിൽ 10 റൺസ് എടുത്ത് പുറത്തായി. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷിൽട്ടനെ 1-3 സെറ്റുകൾക്ക് കീഴടക്കിയാണ് സുരേവ് തന്റെ ആദ്യ US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning. Dubai സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
4: Diwali birthday temperature 39 degrees Celsius aanu rekhapeduthirikkunnu.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM. Like a swagadam, samayam 10 mani kazhinju 14 minute. September 14, thingalazhcha 10, 14. Nalla number combinations apoorvamayittanu namukku varunnathu. Endaalum mattoru thingalazhcha maasathinte pagathiyayi kazhinju. Endaalum ravile thottu bhayangara traffic situation lokke thanne roadukal ellam thanne kaanunnundu. Appo endaalum 10 mani kazhinjavarkku oru big good morning nalgunu. Njangal ravile okke idellam karyangal parthu tharra. Ningal miss aayi ravile ittu kekkana ṭo. Veettilaanayilo Home 92.2 FM angane tune cheythu kazhinjal ningal pathram edukkanda. Adallathe ee muzhuvan ഇൻസ്റ്റാഗ്രാമിൽ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും സിനിമ ഉൾപ്പെടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ തിരുവനന്തപുരത്തെ നമ്മുടെ ദേശീയപാതയിൽ ഈ 6-lane റോഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈവേയിൽ ആക്ച്വലി ഇപ്പോൾ വന്നേക്കുന്ന നിയമം അനുസരിച്ച് നമ്മുടെ KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾക്ക്, KSRTC പ്രൈവറ്റ് ആണെങ്കിലും, ഒരു ബസ്സുകൾക്ക്, അതായത് യാത്രക്കാരെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ബസ്സുകൾക്ക് അനുമതിയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ 6-lane റോഡുകളിൽ ഏറ്റവും കൂടുതൽ ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ഓടിച്ച് ലെയിൻ ചേഞ്ച് ചെയ്തും യാത്രക്കാരെ നിർത്തേണ്ടിയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ അങ്ങനെ ആക്സിഡൻസ് കൂടാനായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു വാലിഡ് പോയിന്റ് ആണ് അവർ പറഞ്ഞത്. കാരണം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നമ്മുടെ എമിറേറ്റ്സ് റോഡിൽ ബസ് പോകണ്ടോ, നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നമുക്ക് അങ്ങനെ ബസ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അത് അവിടെ സ്റ്റോപ്പുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് പകരം അപ്പോൾ എന്ത് ചെയ്യും ആ റൂട്ടിൽ, ഇപ്പം അതിന് പകരമായിട്ടുള്ള സർവീസ് റോഡുണ്ട്, ആ റോഡുകളിൽ ബസ്സിന് പോകാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ ചില ബസ്സുകൾ ഈ റോഡിൽ കയറി എന്നിട്ട് യാത്രക്കാർ ഹൈവേയുടെ എവിടെയോ ഇറക്കി വിട്ടു, ആ സ്ഥലം എത്തിയപ്പം സി. ഇപ്പം നമുക്ക് ഇപ്പം തൃശ്ശൂർ മാള എന്ന് പറയുന്ന സ്ഥലം എടുത്താൽ ആ മാളയിൽ നമ്മൾ പോകുന്ന റൂട്ട് അറിയാം, നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവിടെ എവിടെയും ഇറക്കി വിട്ടാൽ അതേ എങ്ങനെയാണ് പോകേണ്ടത്? ഒന്നെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടാൽ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിലെ സംവിധാനം അനുസരിച്ച് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടാവും, ടാക്സി സ്റ്റാൻഡ് ഉണ്ടാവും, അവിടെ നിന്നായിരിക്കുമല്ലോ അടുത്ത പോകണം. പക്ഷേ ഈ ഹൈവേയിൽ ഇറക്കി വിട്ടാൽ അതേ എവിടെ പോകും? മാളയായെന്നറിയാം. പക്ഷേ മേളിൽ ഹൈവേയുടെ വണ്ടി ഇന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ അവിടെ സ്റ്റോപ്പുകളെ ഒരു കാറിനും നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പുകളില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബസ്സിന് അനുമതിയില്ല. അപ്പോൾ ഏതൊക്കെ ബസ് കയറി ആൾക്കാരെ അങ്ങനെ ഇറക്കി വിട്ടു, ആൾക്കാർ ഒരുപാട് നടക്കേണ്ടി വന്നു, പിന്നെ ബസ്സുകൾ ദിശ തെറ്റി ഓടി റിവേഴ്സ് എടുക്കേണ്ട വന്നു, അങ്ങനെ 100+ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ചില സ്ഥലത്ത് ഈ എന്താ പറയുന്നത്, ഇപ്പുറത്തെ വഴി സബ്വേസ് ഒക്കെ തന്നെ പണി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു താൽക്കാലികമായിട്ട് അന്ന് ഹൈവേ കയറി ഇപ്പുറത്തോടെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ്, വളരെ കർശനമായിട്ടുള്ള നിയമമാണ്, ഏത് ബസ് കയറുന്നു അതിൻ്റെ പെർമിറ്റ് കംപ്ലീറ്റ്ലി റദ്ദാക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് വരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാടും പുരോഗമിക്കട്ടെ, ഇച്ചിരി ഫാസ്റ്റായിട്ട് പുരോഗമിക്കണമെന്നാണ്. കാരണം നമ്മളിവിടെ ഈ ഫാസ്റ്റായിട്ട് പുരോഗമനം കണ്ട് അത് ശീലമായി. എല്ലാത്തിനും ആ ഒരു ഫാസ്റ്റ്നെസ് നമ്മുടെ നാട്ടിലൂടെ വന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ വിചാരിക്കും. എന്തായാലും 6-lane എന്ന് തൊട്ട് തുടങ്ങുന്ന സ്വപ്നമാണെന്നറിയാം. നമുക്കിത് എന്തായാലും സാക്ഷാകരിക്കട്ടെ. അപ്പോൾ ബസ്സുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു നിയമം ആണ് ഈ പറയുന്നത്. പത്രങ്ങളിലൊക്കെ തന്നെ ഇന്ന് കൊടുത്തിട്ടുണ്ട്.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
0: Supported by AppuTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
5: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is the feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡ് ഇച്ചിരി ശാന്തമാണ്. സത്യം പറഞ്ഞാൽ രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കി നോക്കുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് ഒക്കെ ഭയങ്കര ഒരു 90% ട്രാഫിക്ക് പോയ പോലെയാണ് തോന്നുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി ട്രാഫിക്ക് അനുഭവപ്പെടുന്നുള്ളൂ അത് ആ റോഡിൽ പോകുമ്പോൾ കേട്ടോ. മലയ സ്ട്രീറ്റൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ ഇച്ചിരി സ്ലോ മൂവിങ് ഉണ്ട്. ദേദി റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ദുബായ് ഊതുമേത്ത അവിടെ കണക്ട് ചെയ്യുന്ന ഷെയ്ഖ് സയ്യിദ് റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡുണ്ടല്ലോ, ആക്സിഡൻറ്റും കഞ്ചഷനും ഒക്കെയാണ് ആ റോഡ് ഇന്ന് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
1: Supported by AkbiTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Good morning once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. എന്നോട് നിത്യം ജോയിൻ ചെയ്യുന്ന സമയമാണ്. ഈ സമയം എല്ലാവർക്കും അറിയാം, ഓ വാവുവിന്റെ സമയം തന്നെയാണ്. ഗുഡ് മോർണിംഗ്, എന്താണ് വിശേഷങ്ങൾ?
3: വെരി വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. അതുപോലെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ.
2: അതെ, ഗണേശ്. ഇന്നാണ് മുംബൈയിലെ ഗണപതി ബപ്പ മോറിയ എന്ന് പറയുന്ന ഏറ്റവും വലിയ സെലിബ്രേഷൻ നടക്കുന്നത് അല്ലേ? ഓ, അത് മുംബൈയിൽ സത്യം പറഞ്ഞാൽ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഭയങ്കര സെലിബ്രേഷൻ ആണ്
3: നടക്കുന്നത്. കുറെ സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും ഇത് കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. എന്ത് രസമാണ്, ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ ഓരോരുത്തരും അത് ശിരസിൽ ഒഴുക്കി ഒഴുക്കാനായിട്ട് കൊണ്ടുപോകും. നല്ല രസമുള്ള ഒരു പരിപാടി.
2: എനിവേസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാർ, അതിനെ പറ്റിയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടപ്പോ തന്നെ അത്ഭുതമായി. കുറച്ചേ പറഞ്ഞുള്ളൂ, ബാക്കി പറയും.
3: 100 meter ഫീറ്റും 1.5 inch എന്താ പറയാ, അതായത് ഒരു മൊത്തത്തിൽ പറയാം 30.54 meter. അതാണ് അത്രയും നീളമുള്ള ഒരു കാറാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. ഇതിന്റെ പേര് ദ അമേരിക്കൻ ഡ്രീം എന്നാണ്.
2: അമേരിക്കൻ ഡ്രീം, ഓക്കേ. അമേരിക്ക തന്നെയാണ്.
3: അമേരിക്ക തന്നെയാണ്. യെസ്. ഇത് 1986 കാലിഫോർണിയയില് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കസ്റ്റം കാർ ഡിസൈനർ ആയിട്ടുള്ള ജെയ് ഓൾബർഗ് എന്ന് പറയുന്ന ഒരാളാണ് ഈ കാർ ആദ്യം നിർമ്മിച്ചത്.
2: കസ്റ്റം ചെയ്തതാണ്
3: ഓഫ്കോഴ്സ്. കാരണം ഇല്ലെങ്കിൽ ഇത്രയും ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഒരു പ്രാധാന്യം ഇല്ലല്ലോ. ആദ്യം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 60 സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, 60 60 ഫീറ്റ് നീളമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു പ്രശസ്തമായ നിലയിലേക്ക് എത്താൻ വേണ്ടി 100 meter നീളമാക്കി മാറ്റിയത്. ഓ, ഭയങ്കര രസമുണ്ട് ഇതിന്റെ അങ്ങോട്ട്. മീൻസ് ഇത്രയും വലിയൊരു കാറിനകത്ത് എന്തൊക്കെ കാണുന്നു കേൾക്കുമ്പോൾ നമുക്ക് ആവശ്യം ഇതായിരിക്കും. അതായത് ഈ കൂറ്റൻ വാഹനത്തിന് ആകെ 26 wheels. നേരത്തെ നമ്മൾ
2: പറഞ്ഞില്ലേ, എന്റെ 26 wheel ആണെന്ന് പറഞ്ഞ V8 എഞ്ചിൻ ആണ്.
3: ഫ്രണ്ടിലും ബാക്കിലും V8 എഞ്ചിൻസ് ആണ്. രണ്ട് എഞ്ചിനാണ്, അല്ലെങ്കിൽ
2: പിന്നെ.
3: പിന്നെ ഡിവൈഡിങ് സോറി ഡൈവിംഗ് ബോർഡോട് കൂട്ടിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതുപോലെ വാട്ടർ ബെഡ്, ബാത്ത് ടബ്, മിനി ഗോൾഫ് കോഴ്സ്, ഇതെല്ലാം ഇതിലുണ്ട്. ഇനി കേൾക്കാൻ പോകുന്ന വേറെ അടിപൊളി സാധനം, 5,000 pounds വെയിറ്റ് വരെ താങ്ങാൻ ശേഷിയുള്ള ഒരു ഹെലിപാഡ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5,000 അത്രയും ഭാരം താങ്ങാനുള്ള ഹെലിപാഡ് എന്നൊക്കെ ചുമ്മാ പറയാ തള്ളുമായിരിക്കും, ഒരിക്കലും ഒരു തള്ളല്ല ഇതിൽ. അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട്.
2: പറച്ചിൽ കിട്ടിയിട്ട് ഈ കാറിന് മാത്രം റോഡിൽ ഒരു സമയം പോകാൻ പറ്റുന്നുണ്ട്. അമേരിക്കൻ ഡ്രീം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിയേർഡ് ഐഡിയാസും അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിയേർഡ് ഐഡിയാസ് സാധിക്കാത്ത ഐഡിയാസ്.
3: അതെ, ലിമോസിൻ എന്ന് പറയുന്ന സാധനം റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ അന്താളി
2: ഇവിടെ തന്നെ നമ്മുടെ റോഡുകളിൽ ദുബായ് കൂടെ പോകുന്ന എന്ത് രസമാണ്.
3: അപ്പൊ തന്നെ അറിയാം ഇതിലത്തെ ഏതോ ഒരു സ്റ്റാർ പോകുന്നുണ്ടെന്ന്. പിന്നെ ഒരേ സമയം 75 ആൾക്കാർക്ക് പാസഞ്ചേഴ്സിനകത്ത് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ തന്നെ ആലോചിക്കാം, എന്തായാലും നമ്മളിത് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കില്ല, വെഡിങ് പാർട്ടീസോ അല്ലെങ്കിൽ വലിയ വലിയ കോർപ്പറേറ്റ് ഇവന്റ്സിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ക്യാബിനിൽ ടെലിവിഷൻ സെറ്റ്സ് ഉണ്ട്, റെഫ്രിജറേറ്റർ, ടെലിഫോൺ, ഇതൊക്കെ സ്വാഭാവികം അല്ലേ. നിലവിൽ ഇത് ഫ്ലോറിഡയിലുള്ള ഓർലാൻഡോ എന്ന് പറയുന്ന ഡെസർട്ട് ലാൻഡ് പാർക്ക് കാർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏറെക്കാലം ഇത് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല, ഇതിന്റെ ചെലവൊക്കെ കൊണ്ട് ഇടയ്ക്ക് തുരുമ്പെടുത്തു വരുന്നു കേട്ടോ. എന്നിട്ട് 2.5 വർഷം എടുത്ത് മൈക്കൽ ഡെസർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഏകദേശം $2.5 lakh ചെലവഴിച്ചാണ് കാറിനെ ഇന്നത്തെ രീതിയിലേക്ക് ഒന്ന് റീസ്റ്റോർ ചെയ്തിരുന്നത്.
2: എന്നിട്ട്
3: മ്യൂസിയത്തിൽ കീപ്പ് ചെയ്തേക്കാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 feet 1.5 inches നീളമുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാർ, ദ അമേരിക്കൻ ഡ്രീം.
2: ലോകത്തിലെ ഏറ്റവും വലിയ കാർ അതൊന്നും മാത്രമേ ഉള്ളൂ, ദ അമേരിക്കൻ ഡ്രീം.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. GCC ഇറാൻ ചർച്ച മാറ്റി. ബ്രിക്സ് വേദിയിൽ UAE ഇറാൻ കൂടിക്കാഴ്ച. മുസ്ലിം ലീഗിന് CPM വിമർശനം. പിണറായി വിജയനെതിരെ കെ സുധാകരൻ. ഏഷ്യാകപ്പ് വനിതാ കിരീടം ഇന്ത്യക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM വിശാല സമിതി റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിന് കടുത്ത വിമർശനം. ലീഗിന് വർഗീയ മുഖമെന്ന CPM. CPMന് മതവിരോധമെന്ന ലീഗ് പ്രചരിപ്പിച്ചു, വർഗീയ പ്രചരണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം മുസ്ലിം ലീഗ് ഏറ്റുപിടിച്ചു. ലീഗിന്റെ വർഗീയ നീക്കത്തെ UDF ഉപയോഗിച്ചുവെന്നും CPM വിശാല സമിതി റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു. CPM വിശാല സമിതി ഗ്രൂപ്പ് ചർച്ചകൾക്ക് കടിഞ്ഞാണിട്ട് CPM. കടുത്ത വിമർശനങ്ങളിലേക്ക് പോകേണ്ടെന്നാണ് ഗ്രൂപ്പ് ചർച്ചകളിൽ നൽകിയ നിർദ്ദേശം. വ്യക്തി കേന്ദ്രീകൃത വിമർശനങ്ങൾ വേണ്ടെന്നും നിർദ്ദേശമുണ്ട്. സംഘടന നേരിടുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചർച്ചകളിൽ ജില്ലകൾക്ക് അരമണിക്കൂർ സമയം, വർഗ ബഹുജന സംഘടനകൾക്ക് 5 മുതൽ 10 മിനിറ്റ് വരെയാണ് സമയം അനുവദിക്കുന്നത്. ഇതിനിടെ കടുത്ത വിമർശനങ്ങൾ വേണ്ടെന്നാണ് നിർദ്ദേശം. അതിനിടെ BJP ഡീൽ ആരോപണത്തെ ഗൌരവത്തോടെ കാണാനായില്ലെന്ന് CPM വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനമുണ്ട്. ആരോപണം ഗൌരവത്തോടെ കാണാത്തതുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനായില്ലെന്നും CPM. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഫേസ്ബുക്ക് കുറിപ്പിൽ മറുപടി നൽകി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. അത് സുധാകരനല്ലേ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പുച്ഛത്തോടെ ചിരിച്ച പിണറായി വിജയനോടാണ് ഈ മറുപടിയെന്ന ആമുഖത്തോടെയാണ് പോസ്റ്റ്. തന്നെ പരിഹസിച്ച് ചിരിക്കാം, പക്ഷേ കേരളം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് കെ സുധാകരൻ. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം നേരിടാൻ ഭയപ്പെടുന്നത് എന്തിനെന്നും സുധാകരന്റെ ചോദ്യം. കേരളത്തിന്, പ്രത്യേകിച്ച് മലബാർ തീരത്തിന് ചരിത്രപരമായ ബന്ധവും ഇടപാടുകളും മലേഷ്യയുമായി ഉണ്ടായിരുന്നെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കരന്തൂർ മർക്കസിൽ ഷെയ്ഖ് അബൂബക്കർ ഫൌണ്ടേഷൻ എക്സലൻസ് പുരസ്കാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് കേരളത്തിന്റെ വിജയം. മലേഷ്യയും മതവർണ്ണങ്ങൾക്കപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുന്ന ജനതയാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി. കരന്തൂർ മർക്കസിലെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാത്തിക് അലി ശിഹാബ് തങ്ങൾ. മലേഷ്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം എത്തിയത്. AP വിഭാഗം സമസ്ത നേതാക്കളുമായി ചർച്ച നടത്തി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി BD സതീശനുമായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായും കൂടിക്കാഴ്ച നടത്തി. ഒമാൻ തീരത്ത് വ്യാപാരക്കപ്പലിന് നേരെ ആക്രമണം. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ ജീവനക്കാരിൽ 13 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയെന്നും ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നുവെന്നും മന്ത്രാലയം. GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇന്ന് ഒമാനിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഒമാനിലെ സലാലയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചുവെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് അറിയിച്ചത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഇന്നത്തെ ചർച്ച മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. 18th ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ അവസാനിച്ചു. രാഷ്ട്രത്തലവന്മാർക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കേവലം രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സംവിധാനം കൂടിയാണെന്നും പ്രധാനമന്ത്രി. അടുത്ത ഉച്ചകോടി സംഘടിപ്പിക്കുന്ന ചൈനയ്ക്ക് മോദി ആശംസകൾ നേർന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് ബ്രിക്സിൽ അനുകൂല പ്രതികരണം. സാങ്കേതിക വിദ്യയും സുപ്രധാന ധാതുക്കളും ആയുധമാക്കുന്നത് ആഗോള വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുന്നുവെന്ന് പ്രധാനമന്ത്രി. സുപ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മുൻനിർത്തിയായിരുന്നു മോദിയുടെ പരാമർശം. സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ പദ്ധതികൾ പ്രഖ്യാപിച്ച ബ്രിക്സിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്. 5 പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. വളർന്നുവരുന്ന വിപണികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ വ്യവസായ വിതരണ ശൃംഖലകൾ നിലനിർത്താനും ബ്രിക്സ് അംഗങ്ങളോട് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ സംഘർഷം 16 ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. തുടർ ചർച്ചകളെ സ്വാഗതം ചെയ്ത റഷ്യ നരേന്ദ്രമോദിക്കും ഷീ ജിൻ പിങ്ങിനും തുടർ ചർച്ചകളിൽ പങ്കാളികളാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്ക്യാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18 ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച. സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. കഴിഞ്ഞതെല്ലാം മാറ്റിവെച്ച് ഭാവിയിലേക്ക് ഉറ്റുനോക്കാനും ഒരുമിച്ച് എങ്ങനെയൊരു നല്ല ഭാവി കെട്ടിപ്പടുക്കാമെന്ന് തീരുമാനിച്ചുവെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്, യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാന്റെ സമതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് കയ്യേറ്റങ്ങളോട് എന്തിനാണ് മൃദു സമീപനമെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയിലും നിലപാട് മയപ്പെടുത്തിയത് എന്തിനെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസ് ചോദിച്ചു. CMRL എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസ് ED അന്തിമഘട്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. CMRL ഉദ്യോഗസ്ഥരെയാണ് രണ്ടാം ഘട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ശ്രമം. KSEB ഡയറക്ടർമാർ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി ചർച്ച നടത്തും. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ സഹായിക്കണമെന്ന് KSEB സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി. പ്രതിസന്ധി എത്രനാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് പറയാനാകില്ല. വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാക്കി BJP. BJP ഭരിക്കുന്ന 21 സംസ്ഥാനങ്ങളിൽ 3 ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് അമിത്ഷാ. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8 ഏഷ്യാകപ്പ് കിരീടമാണിത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ UAE വിമാന സർവീസുകൾ വൈകുന്നു. 12 വരെ വിമാനങ്ങൾ വൈകുന്നുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരം ഉറപ്പിക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം. 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് അനായാസ ജയം. അഫ്ഗാൻ ഉയർത്തിയ 157 റൺസ് വിജയ ലക്ഷ്യം വെറും 13.4 ഓവറിൽ 3 മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇതോടെ 3 T20 പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. അഭിഷേക് ശർമ്മ 32 പന്തിൽ നിന്ന് 82 റൺസ് എടുത്തു. സഞ്ജു വി സാംസൺ 8 പന്തിൽ 10 റൺസ് എടുത്ത് പുറത്തായി. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷിൽട്ടനെ 1-3 സെറ്റുകൾക്ക് കീഴടക്കിയാണ് സുരേവ് തന്റെ ആദ്യ US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37°C, ഹ്യൂമിഡിറ്റി 51%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: मॉर्निंग विद नित्या।
1: हेलो, गुड मॉर्निंग, वेलकम टू मिड मॉर्निंग विद नित्या ऑन होम 92.2 FM। അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്കൊക്കെ ശേഷം ദാ വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ മിഡ് മോർണിംഗ് ടൈമിലേക്ക്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് രണ്ട് ദിവസം സുഖമായിട്ട് വീട്ടിലിരുന്നത് കേട്ടോ. അപ്പം ചോദിച്ചാൽ വീട്ടിലിരുന്ന് എന്താ ചെയ്യാനുള്ളത്? ഒരു വളരെ വലിയൊരു കാര്യം ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എഡിറ്റിങ്ങിലും ഡബ്ബിങ്ങിലും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീടൊരു ദിവസം, അത് ഇന്നലെ മുഴുവനും ഒരു കുറേയധികം സിനിമകൾ കണ്ടു. വിശ്വനാഥൻ ആൻഡ് സൺസ് ഇപ്പോൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്, ആ മൂവി കണ്ടു. പിന്നെ അതുപോലെ കുറച്ചൊരു ടർക്കിഷ് ഡ്രാമ കണ്ടു. എല്ലാം ഒരു 8 episodes ഒക്കെ വരുന്ന ചെറിയ ചെറിയ ഡ്രാമാസ് ഇല്ലേ, ചൈനീസ് ഡ്രാമ കണ്ടു. കുറേ നല്ല ഡ്രാമകൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ OTT പ്ലാറ്റ്ഫോമുകളിലുണ്ട് കേട്ടോ. നല്ല ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല രസമുള്ള കുറേ ഡ്രാമകൾ. ഞാൻ ലാസ്റ്റ് കണ്ട ഒരു ചൈനീസ് ഡ്രാമ എന്ന് പറയുന്ന ഔർ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, നല്ല രസമുണ്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ള കുറേ കുറേ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ഒരു നല്ല രസമുള്ള കാലം. നമ്മുടെ പഴയ കാലത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ടൈമിലേക്കൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാത്സ് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു നല്ല രസമുള്ളൊരു ഡ്രാമയാണ്. എനിവേ, അതുപോലെ ഇന്ന് ഇപ്പോൾ ഈ September 14 ഈ ഒരു സുന്ദരമായിട്ടുള്ള പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ എല്ലാവരുടെയും മൂഡൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ? നന്നായി പോയോ? ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണം തീരാത്തതുകൊണ്ട് ഓണപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് തിരക്കുകളിലാണെന്ന് എനിക്കറിയാം. എന്തായാലും ഇന്നൊരു ഡേ ഔട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. യെസ്, ഇന്ന് വിനായക ചതുർത്ഥിയാണ്. വിഘ്നങ്ങളൊക്കെ മാറ്റി പുതിയ തുടക്കങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും ഒക്കെ അനുഗ്രഹം ചൊരിയുന്ന ആ ഒരു വിശേഷ ദിനമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ അറിയിക്കുന്നു. ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ഓർക്കുന്നത് അത്തരത്തിലൊരു എന്താ പറയുക, ഗണപതിയാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ യാതൊരു തടസ്സമില്ലാതെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ജോലി തിരക്കുകളിലേക്കൊക്കെ ഇറങ്ങുന്നവരാകട്ടെ, പഠിക്കാനിരിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാകട്ടെ, നിങ്ങളുടെ ഈ ദിവസത്തെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കളർഫുള്ളും എനർജറ്റിക്കും ആക്കാൻ ഞാനും കൂടെ തന്നെ ഉണ്ടാവും 2 മണി വരെ. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ വൈകിപ്പിക്കുന്നത്? വിനായക ചതുർത്ഥിയുടെ മനോഹരമായിട്ടൊരു പോസിറ്റിവിറ്റിക്കൊപ്പം കേൾക്കാൻ പറ്റിയ അടിപൊളി പാട്ടുകളുമായിട്ട് നമ്മുടെ മിഡ് മോർണിംഗ് ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും അക്ഷയ് നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടിയിട്ട് ഞാൻ തമിഴ്നാട്ടിലായിരിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര രസമാണ്. റോഡ് മുഴുവനും ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഘോഷയാത്ര, അതിൽ എല്ലാവരുടെ കയ്യിലും ചെറുതും വലുതുമായിട്ട് ഗണപതിയുടെ വിഗ്രഹങ്ങൾ അതവരൊഴുക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അതൊരു പ്രത്യേക തരത്തിലൊരു ഫീലാണ്. പിന്നെ മുംബൈ നഗരങ്ങളിലേക്കൊക്കെ ആ സിറ്റിയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന് വേറൊരു തലമാണ്. അതിൻ്റെ നിറം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ഓരോ സ്ഥലത്തും. അതുകൊണ്ട് ഒഴുക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അതിൻ്റെ പിന്നിലുള്ള കഥകൾ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിൽ, അതുപോലെ വിനായക ചതുർത്ഥി ആശംസകൾ അറിയിക്കാനുണ്ടെങ്കിൽ, യു ക്യാൻ മെസ്സേജ് റൈറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ എനിക്ക് തോന്നി നമുക്ക് പട്ടാളത്തിലെ ആ പാട്ടില്ലേ, പമ്പാ ഗണപതി, ഈ പാട്ട് കേൾക്കാതെ എങ്ങനെയെന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുന്നേ. ഓക്കെ, എൻജോയ് ദി സോങ് ആൻഡ് കീപ് ലിസണിങ് ടു ഹോം 92.2 FM.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Home 92.2 FM first anniversary birthday bash.
7: Joya Lucas, world's favorite jeweler.
1: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions. September 26 ന് എന്താ പരിപാടി?
3: September 26 നല്ല പരിപാടി.
8: Please make some noise for
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: You are listening to Home 92.2 FM. Home is a feeling.

0: मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഒരു ഒരു സ്ഥലത്തെക്കുറിച്ചുള്ളൊരു എന്താ വെച്ചാൽ, നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴും നമ്മൾ തിരികെ എത്തുമ്പോഴും ഒക്കെ കാണും നമ്മുടെ സ്വന്തം ഏത് എയർപോർട്ട്, ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ അതിലേക്ക് വരുമായിരുന്നു കേട്ടോ. ആ ഇന്റർനാഷണൽ എയർപോർട്ട്, ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടം കൂടി തൊട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് യൂറോപ്പും ഏഷ്യയും അമേരിക്കയും ഒക്കെ കണക്ട് ചെയ്യുന്ന നമ്മുടെ ദുബായ് ഇതിനോടകം തന്നെ സർവീസ് നടത്തിയത് എത്ര ഈ ഒരു സർവീസിലൂടെ യാത്ര ചെയ്ത് എത്ര പേരാണെന്ന് നിങ്ങൾക്കറിയാമോ? 10-50 കോടി രൂപയൊന്നുമല്ല, 150 കോടി പാസഞ്ചേഴ്സാണ്. 150 മില്യൺ പാസഞ്ചേഴ്സ് എന്നുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള മൈൽ സ്റ്റോൺ ദുബായ് എയർപോർട്ട് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. 1960 വളരെ സിമ്പിളായി തുടങ്ങി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലൊന്നായിട്ട് മാറിയ ഈ ഒരു വളർച്ച ശരിക്കും അമേസിംഗ് ആണ് അല്ലേ. ഇതിൽ ഭൂരിഭാഗം മലയാളികളുടെയും പ്രവാസികളുടെയും പാസ്പോർട്ടിൽ വീണ സീലുകളൊക്കെ സീലുകളുടെ കണക്ക് കൂടി ഉണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു സന്തോഷം തോന്നുന്നത്. അപ്പോൾ ഈ ഒരു മാസ് ന്യൂസിൻ്റെ അതേ വൈബിൽ നമുക്ക് ഇന്നത്തെ ചോദ്യം കേൾക്കേണ്ടത് എന്താണ്? ജോ യാൽക്കാസ് നൽകുന്ന 9g 22 ക്യാരറ്റ് ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യമാണ് ഇനി നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. യെസ്, ചോദ്യം കേൾക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണ്. യെസ്,
0: ഹോമഫം ബർത്ത്ഡേ ബാഷ് വിത്ത് 9g 22 ക്യാരറ്റ് ഗോൾഡ് ബ്രോട്ട് യു ബൈ ജോ യാൽക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: Yes, അപ്പോ ജോ യാൽക്കാസ് നൽകുന്ന 9g 22 ക്യാരറ്റ് ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം ഇതാ പിടിച്ചോ. അതായത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിപ്പ് ലൈൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ യുഎയിലെ പ്രശസ്ത മലനിര അല്ലെങ്കിൽ മൗണ്ടൻ ഏതാണ്? ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിപ്പ് ലൈൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ യുഎയിലെ പ്രശസ്ത മലനിര ഏതാണ്? ഒന്നുകൂടെ പറയാം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ ZIPLINE, ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പൊ ഈ സിപ്പ് ലൈൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് യുഎയിലെ ഏത് പ്രശസ്തമായിട്ടുള്ള മൗണ്ടൻ ആണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരിയായ ഉത്തരങ്ങൾ നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് 922 യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. മറക്കരുത്, 922 നിങ്ങളുടെ ശരിയായ ഉത്തരം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. വേഗം അയക്കുക. നമ്മൾ അടുത്ത തമിഴ് സോങ്ങിലേക്ക് പോവാണ്. ഇനി ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ ഒറ്റ തവണയും കൂടെ ചോദിക്കും. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിപ്പ് ലൈൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ യുഎയിലെ പ്രശസ്തമായിട്ടുള്ള മലനിര ഏത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. റൈറ്റ് ആൻസർ വേഗം തന്നെ അയക്കുക. ഇപ്പൊ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. എൻജോയ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
0: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: സോ ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില റൂട്ടുകളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്കുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡൗൺ ടൗൺ ദുബായിലേക്ക് വരുമ്പോൾ ഓൺ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊൽവേഡിൽ നല്ല അത്യാവശ്യം ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഡൗൺ ടൗൺ ദുബായ് അൽവാസൽ ഭാഗത്തും ഹെവി ട്രാഫിക് ഉണ്ട്. ഇനി ബിസിനസ് ബേയിലേക്ക് വന്നാൽ സ്ഥിതി വ്യത്യസ്തമല്ല. ബിസിനസ് ബേയിൽ കംപ്ലീറ്റ്ലി ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് ബേയിലെ അൽ ഖലീജ് അൽ തേജാരി ഫസ്റ്റ് സ്ട്രീറ്റിൽ അത്യാവശ്യം ഹെവി ട്രാഫിക് ഉണ്ട്. അതുപോലെ D92 അൽവാസൽ സ്ട്രീറ്റിൽ ജുമേറ ഫസ്റ്റ് ഏരിയയിലും ട്രേഡ് സെന്റർ സെക്കൻഡ് ഭാഗത്തും ഒക്കെ ഹെവി ട്രാഫിക്കാണ്. പിന്നെ D86 അൽ മുസ്തഖ്ബാൽ സ്ട്രീറ്റിൽ സബീൽ സെക്കൻഡ് ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ട്. അതുപോലെ സബീൽ സെക്കൻഡിലെ 17 നമ്പർ സ്ട്രീറ്റിലും ലൈറ്റ് ട്രാഫിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ റൂട്ടുകളൊക്കെ പ്ലാൻ ചെയ്യുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുപോലുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
7: FM.
8: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. GCC ഇറാൻ ചർച്ച മാറ്റി. ബ്രിക്സ് വേദിയിൽ UAE ഇറാൻ കൂടിക്കാഴ്ച. മുസ്ലിം ലീഗിന് CPM വിമർശനം. പിണറായി വിജയനെതിരെ കെ സുധാകരൻ. ഏഷ്യാകപ്പ് വനിതാ കിരീടം ഇന്ത്യക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM വിശാല സമിതി റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിന് കടുത്ത വിമർശനം. ലീഗിന് വർഗീയ മുഖമെന്ന CPM. CPMന് മതവിരോധമെന്ന ലീഗ് പ്രചരിപ്പിച്ചു, വർഗീയ പ്രചരണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം മുസ്ലിം ലീഗ് ഏറ്റുപിടിച്ചു. ലീഗിന്റെ വർഗീയ നീക്കത്തെ UDF ഉപയോഗിച്ചുവെന്നും CPM വിശാല സമിതി റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു. CPM വിശാല സമിതി ഗ്രൂപ്പ് ചർച്ചകൾക്ക് കടിഞ്ഞാണിട്ട് CPM. കടുത്ത വിമർശനങ്ങളിലേക്ക് പോകേണ്ടെന്നാണ് ഗ്രൂപ്പ് ചർച്ചകളിൽ നൽകിയ നിർദ്ദേശം. വ്യക്തി കേന്ദ്രീകൃത വിമർശനങ്ങൾ വേണ്ടെന്നും നിർദ്ദേശമുണ്ട്. സംഘടന നേരിടുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചർച്ചകളിൽ ജില്ലകൾക്ക് അരമണിക്കൂർ സമയം, വർഗ ബഹുജന സംഘടനകൾക്ക് 5 മുതൽ 10 മിനിറ്റ് വരെയാണ് സമയം അനുവദിക്കുന്നത്. ഇതിനിടെ കടുത്ത വിമർശനങ്ങൾ വേണ്ടെന്നാണ് നിർദ്ദേശം. അതിനിടെ BJP ഡീൽ ആരോപണത്തെ ഗൌരവത്തോടെ കാണാനായില്ലെന്ന് CPM വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനമുണ്ട്. ആരോപണം ഗൌരവത്തോടെ കാണാത്തതുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനായില്ലെന്നും CPM. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഫേസ്ബുക്ക് കുറിപ്പിൽ മറുപടി നൽകി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. അത് സുധാകരനല്ലേ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പുച്ഛത്തോടെ ചിരിച്ച പിണറായി വിജയനോടാണ് ഈ മറുപടിയെന്ന ആമുഖത്തോടെയാണ് പോസ്റ്റ്. തന്നെ പരിഹസിച്ച് ചിരിക്കാം, പക്ഷേ കേരളം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് കെ സുധാകരൻ. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം നേരിടാൻ ഭയപ്പെടുന്നത് എന്തിനെന്നും സുധാകരന്റെ ചോദ്യം. കേരളത്തിന്, പ്രത്യേകിച്ച് മലബാർ തീരത്തിന് ചരിത്രപരമായ ബന്ധവും ഇടപാടുകളും മലേഷ്യയുമായി ഉണ്ടായിരുന്നെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കരന്തൂർ മർക്കസിൽ ഷെയ്ഖ് അബൂബക്കർ ഫൌണ്ടേഷൻ എക്സലൻസ് പുരസ്കാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് കേരളത്തിന്റെ വിജയം. മലേഷ്യയും മതവർണ്ണങ്ങൾക്കപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുന്ന ജനതയാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി. കരന്തൂർ മർക്കസിലെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മലേഷ്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം എത്തിയത്. AP വിഭാഗം സമസ്ത നേതാക്കളുമായി ചർച്ച നടത്തി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി BD സതീശനുമായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായും കൂടിക്കാഴ്ച നടത്തി. ഒമാൻ തീരത്ത് വ്യാപാരക്കപ്പലിന് നേരെ ആക്രമണം. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ ജീവനക്കാരിൽ 13 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയെന്നും ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നുവെന്നും മന്ത്രാലയം. GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇന്ന് ഒമാനിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഒമാനിലെ സലാലയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചുവെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് അറിയിച്ചത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഇന്നത്തെ ചർച്ച മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. 18th ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ അവസാനിച്ചു. രാഷ്ട്രത്തലവന്മാർക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കേവലം രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സംവിധാനം കൂടിയാണെന്നും പ്രധാനമന്ത്രി. അടുത്ത ഉച്ചകോടി സംഘടിപ്പിക്കുന്ന ചൈനയ്ക്ക് മോദി ആശംസകൾ നേർന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് ബ്രിക്സിൽ അനുകൂല പ്രതികരണം. സാങ്കേതിക വിദ്യയും സുപ്രധാന ധാതുക്കളും ആയുധമാക്കുന്നത് ആഗോള വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുന്നുവെന്ന് പ്രധാനമന്ത്രി. സുപ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മുൻനിർത്തിയായിരുന്നു മോദിയുടെ പരാമർശം. സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ പദ്ധതികൾ പ്രഖ്യാപിച്ച ബ്രിക്സിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്. 5 പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. വളർന്നുവരുന്ന വിപണികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ വ്യവസായ വിതരണ ശൃംഖലകൾ നിലനിർത്താനും ബ്രിക്സ് അംഗങ്ങളോട് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹാരം തേടി ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. തുടർ ചർച്ചകളെ സ്വാഗതം ചെയ്ത റഷ്യ നരേന്ദ്രമോദിക്കും ഷീ ജിൻ പിങ്ങിനും തുടർ ചർച്ചകളിൽ പങ്കാളികളാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച. സംഘർഷങ്ങൾ കയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. കഴിഞ്ഞതെല്ലാം മാറ്റിവെച്ച് ഭാവിയിലേക്ക് ഉറ്റുനോക്കാനും ഒരുമിച്ച് എങ്ങനെ ഒരു നല്ല ഭാവി കെട്ടിപ്പടുക്കാമെന്ന് തീരുമാനിച്ചുവെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ബ്രിക്സിലെ യു എ ഇറാൻ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച യു എ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്, യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സംതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് കയ്യേറ്റങ്ങളോട് എന്തിനാണ് മൃദു സമീപനമെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയിലും നിലപാട് മയപ്പെടുത്തിയത് എന്തിനെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസ് ചോദിച്ചു. സിഎംആറിൽ എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസ് ഇഡിയുടെ അന്തിമഘട്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. സിഎംആറിൽ ഉദ്യോഗസ്ഥരെയാണ് രണ്ടാം ഘട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ശ്രമം. കെ എസ് ഇ ബി ഡയറക്ടർമാർ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി ചർച്ച നടത്തും. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ സഹായിക്കണമെന്ന് കെ എസ് ഇ ബി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി. പ്രതിസന്ധി എത്രനാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് പറയാനാകില്ല. വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാക്കി ബിജെപി. ബിജെപി ഭരിക്കുന്ന 21 സംസ്ഥാനങ്ങളിൽ 3 വർഷത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് അമിത്ഷാ. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണിത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ യു എ വിമാന സർവീസുകൾ വൈകുന്നു. 12 മണിക്കൂർ വരെ വിമാനങ്ങൾ വൈകുന്നുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരം ഉറപ്പിക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം. 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് അനായാസ ജയം. അഫ്ഗാൻ ഉയർത്തിയ 157 റൺസ് വിജയ ലക്ഷ്യം വെറും 13.4 ഓവറിൽ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. അഭിഷേക് ശർമ്മ 32 പന്തിൽ നിന്ന് 82 റൺസ് എടുത്തു. സഞ്ജു വി സാംസൺ 8 പന്തിൽ 10 റൺസ് എടുത്ത് പുറത്തായി. യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷിൽട്ടനെ 1-3 സെറ്റുകൾക്ക് കീഴടക്കിയാണ് സുരേവ് തന്റെ ആദ്യ യു എസ് ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
4: 51%.

0: मॉर्निंग विद नित्या।
1: അങ്ങനെ വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെപ്റ്റംബർ 4 തുടങ്ങിയതാണ് നമ്മുടെ സമ്മാന വിതരണങ്ങൾ എന്നല്ല അതിൻ്റെ കോൺടെസ്റ്റ്. അപ്പോൾ ഹോം 92.2 FM സെപ്റ്റംബർ 5 ആദ്യത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ആനിവേഴ്സറി എന്ന് പറയുന്ന അന്നാണ്. അതിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ നമ്മൾ സമ്മാനത്തിൻ്റെ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, 30th വരെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ സമ്മാനം ജോയ് അൽക്കാസ് നൽകുന്ന 9 gram ഗോൾഡ്, 22 carat 9 gram ഗോൾഡ്. അതിനുവേണ്ടിയുള്ള ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഫോർമാറ്റ്, ശരി ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, 922 യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. രണ്ടാമത്തെ സമ്മാനം എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ കേൾക്കുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് വീണ്ടും, ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് ഫോളോ ചെയ്യുക. ദെൻ അവിടെ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷനോട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ RGS എല്ലാവരും ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ വരുമ്പോൾ, ആ സെഷനിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ, നിങ്ങളുടെ നാല് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്കാണ് iPhone 17 സമ്മാനമായി ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരങ്ങൾ വേഗം വേഗം അയച്ചുകൊണ്ടേ ഇരിക്കുക. യെസ്, ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിൽ ഏറ്റവും ഒടുവിലായി പ്രവർത്തനം ആരംഭിച്ചത് ഏത് എയർപോർട്ടാണ്? കേരളത്തിലെ 4 എയർപോർട്ട് ഏത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ, കേരളത്തിൽ ഏറ്റവും ഒടുവിലായി പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ടിന്റെ പേര് കൃത്യമായിട്ട് തന്നെ അയക്കണം. അപ്പോൾ നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഹോം കേരള, യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220. കേരളത്തിൽ അവസാനം പ്രവർത്തനം ആരംഭിച്ചത് ഏത് എയർപോർട്ടാണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. സോ ഇതിൻ്റെ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഹോം കേരള എന്നോ ഹോം കേരളം എന്നായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ ശരി ഉത്തരവും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് നേരെ നമ്മൾ പോകുന്ന ഒരു മൂവി അപ്ഡേറ്റിലേക്കാണ്. വേറൊന്നുമല്ല, ബോളിവുഡിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ, ബോളിവുഡിൽ എന്നുള്ളൊരു വിശേഷമാണ്, അതായത് സോഷ്യൽ മീഡിയയിലാകെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പാട്ടിന്റെ വിശേഷം. പ്രധാനമായിട്ടും സിദ്ധാർത്ഥ് മൽഹോത്രയും അതുപോലെ നമ്മുടെ തമന്ന ഭാട്ടിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബജറ്റ് ചിത്രമാണ് ദ വാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സിദ്ധാർത്ഥ് മൽഹോത്ര പ്രധാന വേഷത്തിൽ ദ വാൻ എന്ന് പറയുന്ന സിനിമ, തമന്ന അഭിനയിച്ച് ചിത്രത്തിലേതായിട്ട് പുറത്തിറങ്ങിയ പാട്ടാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ബീഹാർ, കിഴക്കൻ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, നേപ്പാളിൻ്റെ തെക്കൻ പ്രദേശങ്ങൾ, ഇവിടങ്ങളിലൊക്കെ ആഘോഷിക്കുന്ന ചാട്ട് എന്ന് പറയുന്നൊരു പൂജയുണ്ട് കേട്ടോ. അതിൻ്റെ ചടങ്ങുകളാണ് ഈ പാട്ടിൽ, ഈ സിനിമയിൽ ഇപ്പോൾ മീൻസ് വൈറലായിക്കൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ രംഗത്തുള്ളത്. ചാട്ടി മയ്യ എന്ന പാട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങി ഇരിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ 8 മില്യണിലധികം കാഴ്ചക്കാരെയാണ് ഈ പാട്ട് നേടിയിരിക്കുന്നത്. അപ്പോൾ വെള്ളിത്തിരയിൽ ചാട്ട് പൂജയെ ഏറ്റവും വലിയ രീതിയിൽ അവതരിപ്പിച്ച ഒരു പാട്ടുകളിലൊന്നാണ് ഇതെന്നാണ് ഇപ്പം എല്ലാവരുടെ അഭിപ്രായം. അതായത് ഒരു ഡിവോഷനിലൂടെ അടിയുറച്ച വിശ്വാസത്തിലൂടെയൊക്കെ തലമുറകളെയും കുടുംബങ്ങളെയും സമുദായങ്ങളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ വികാരമാണ് ഈ ഒരു ആഘോഷം, അല്ലെങ്കിൽ ഈ ഒരു പൂജ എന്ന് പറയുന്നത് ചാട്ട്. പക്ഷെ 3 രാത്രികളും 4 പകലുകളും നീണ്ടു നിൽക്കുന്നതാണ് ഈ ഉത്സവത്തിൻ്റെ ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. ബോളിവുഡ് സിനിമയിലൂടെ ഈ ചാട്ട് പൂജയെ വലിയ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞതിൽ ശരിക്കും പറഞ്ഞപ്പോൾ ബീഹാർ ആണെങ്കിലും UP ആണെങ്കിലും അല്ലെങ്കിൽ ജാർഖണ്ഡ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭോജ്പുരി സംസ്കാരത്തിൻ്റെയും അവിടുത്തെ ആ ഒരു ലാംഗ്വേജിൻ്റെയും ആ ഒരു സമ്പന്നതയെ ഈ സിനിമ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ. അപ്പോൾ എന്തായാലും വിശാൽ മിശ്രയാണ് ഈ പാട്ട് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബീഹാറിൻ്റെ മണ്ണിലെ ആ ഒരു ഭക്തിയും ആ ഒരു കൾച്ചറും ഒക്കെ അതിനെയൊക്കെ ആദരിക്കുന്ന ഈ പാട്ട് പുറത്തു വന്നതോടെ വലിയ ജനപ്രീതിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ ഈ പാട്ട് പങ്കുവച്ചിട്ടുണ്ട്. ആ പാട്ടുകളുടെ താഴെ കമന്റുകളുടെ ഒരു പ്രവാഹം തന്നെയാണ്. അപ്പൊ തിയേറ്ററുകളിൽ ഈ പാട്ട് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു പാടാൻ കാത്തിരിക്കുകയാണെന്നാണ് പലരും ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കമന്റുകൾ കേട്ടോ. പക്ഷേ ഈ പാട്ടിന്റെ വരികൾ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഭോജ്പുരി ഭാഷയിലായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം കുറച്ചുകൂടി ശക്തമായിരുന്നതിനെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചാട്ട് പൂജയ്ക്ക് തൊട്ട് മുമ്പ് വിശാൽ മിശ്ര മറ്റൊരു കിടിലം പാട്ടുകൂടി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക അല്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പാട്ട് മനുഷ്യലോകത്തിനപ്പുറമുള്ള ഒരു എന്താ ഇരുണ്ട ശക്തികളോട് പോരാടാൻ നിർബന്ധിതനാകുന്ന ഒരു നായകന്റെ കഥയാണ് ദ വാൻ പറയുന്നത്. എനിവേ, റിലീസ് ആവട്ടെ, ഈ പാട്ടിന് അത്രയധികം പ്രാധാന്യം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പാട്ടുകൾ എന്ന് പറയുന്ന സിനിമയുടെ നാടി ഞരമ്പുകളാണ്. അതിൽ നന്നായിട്ട് അത് എന്താ പറയാ, ആ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് എപ്പോഴും ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ടീസറോ ട്രെയിലറോ ട്രെയിലറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാട്ടുകളോ ഒക്കെ ഇറങ്ങി അത് സക്സസ് ആയി കഴിഞ്ഞാൽ സിനിമയുടെ കാര്യം പിന്നെ നമ്മൾ നോക്കുക വേണ്ട, നല്ല രീതി പൊക്കോളും. അപ്പോൾ എല്ലാവരുടെ ആശംസകളും ആ സിനിമയ്ക്ക് ഇവിടെ നിർന്നുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ട്രെൻഡിങ് സോങ് ഓഫ് ദി ആൾ.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
4: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
4: സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .ae. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഗുഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർ.

0: 92.2 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: मॉर्निंग विद नित्या।
1: वेलकम बैक। അപ്പൊ നമ്മള് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ഏതാന്നുകൂടെ പറയാം. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ ഏറ്റവും ഒടുവിലായി പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ട് ഏതെന്നുള്ളതാണ്. എന്തായാലും ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ശരിയായിട്ട് അയക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന മൂന്ന് പേരുടെ പേരുകൾ ഒരു 1:45 ആകുമ്പോഴേക്കും ഞാൻ പറയും. ആ മൂന്ന് പേരുകളായിരിക്കും അവസാന നറുക്കെടുപ്പിലേക്ക് കടക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറക്കണ്ട, വേഗം തന്നെ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക, ശരി ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക. കേരളത്തിലെ ഏറ്റവും ഒടുവിലായി പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ടിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഹോം കേരളം അല്ലെങ്കിൽ കേരള, നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്, മറക്കണ്ട. യെസ്, അപ്പോ നമ്മള് ഞാനൊന്ന് പറഞ്ഞില്ലേ 17-ാം തീയതിയിലേക്ക് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരെന്ന് പറഞ്ഞ സിനിമ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അറിയിക്കുന്നു. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫാഷൻ ലോകത്ത് ഒറ്റ വസ്ത്രം കൊണ്ട് ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച ഒരു ഇതിഹാസത്തെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നാം. സംഗതി മറ്റാരുടെയല്ല, പ്രിൻസസ് ഡയാനയുടെ ആ പ്രശസ്തമായിട്ടുള്ള റിവെഞ്ച് ഡ്രസ്സ്, ഇത് വീണ്ടും ലേലത്തിനെത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഫാഷൻ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസാര വിഷയം. 1994 June 29th ഈ ചരിത്രപരമായിട്ടുള്ള സംഭവം നടക്കുന്ന കാര്യം. ലണ്ടനിലെ സെർപ്പൻറ്റൈൻ ഗാലറിയിൽ വാനിറ്റി ഫെയർ സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിലാണ് ഡയാന ഈ ഒരു റിവെഞ്ച് ഡ്രസ്സ് ആദ്യമായിട്ട് അണിഞ്ഞെത്തിയത്. അതായത് പ്രശസ്ത ഡിസൈനർ ക്രിസ്റ്റീന സ്റ്റാംബോളിയൻ ഒരുക്കിയ തികച്ചും ബോൾഡായിട്ടുള്ള ആ ഒരു ബ്ലാക്ക് സിൽക്ക് ഡ്രസ്സ് അന്ന് വലിയൊരു വാർത്തയായി മാറി. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ട സമയത്താണ് അപാരമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഡയാന ആ റിവഞ്ച് ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു വേദിയിലേക്ക് കടന്നു വന്നത്. ആ നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ ക്യാമറ കണ്ണുകളെല്ലാം അവരിലേക്ക് മാത്രമായി തിരിഞ്ഞു എന്ന് പറയാം. പിന്നെ മാധ്യമങ്ങൾ പിന്നെ ആ വസ്ത്രത്തിന് നൽകിയ പേരായിരുന്നു റിവഞ്ച് ഡ്രസ്സ്. അന്ന് ആ ഡ്രസ്സ് ഇട്ടിട്ട് ആ രീതിയിൽ അത്രയും ബോൾഡായിട്ട് അവിടെ വരാനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതായിരിക്കാം, മേ ബി അറിയാമായിരിക്കും, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഏതൊരവസ്ഥയിലും സ്വന്തം വ്യക്തിത്വവും ആത്മവിശ്വാസവും ഒരു സ്ത്രീ എങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ ഒരു വസ്ത്രധാരണം പിന്നെ ഫാഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ട് മാറുമായിരുന്നു. ഇപ്പം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം പ്രശസ്ത ലേല സ്ഥാപനമായിട്ടുള്ള സോത്ബീസ് വഴിയാണ് ഈ വസ്ത്രം, ഈ റിവഞ്ച് ഡ്രസ്സ്, ആ ബ്ലാക്ക് സിൽക്ക് ഡ്രസ്സ് വീണ്ടും ലേലത്തിന് വയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം 2.8 crore വരെ ഇതിന് വില ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അയ്യോ, 2.8 crore രൂപയോ. December 9th ന്യൂയോർക്കിലാണ് ഈ പ്രധാന ലേലം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ലേലത്തിന് മുൻപായിട്ട് ലണ്ടൻ, ഹോങ്കോങ്, ജനീവ ഇങ്ങനെയുള്ള തുടങ്ങിയ പല പ്രധാന നഗരങ്ങളിലും ഈ ഒരു ചരിത്ര വസ്ത്രം പൊതുദർശനത്തിനായിട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ലേലത്തിലൂടെ കിട്ടുന്ന ആ തുകയില്ലേ, അതിൻ്റെ ഒരു ഭാഗം റോയൽ എഡിൻബറോ ആശുപത്രിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് കൊടുക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാഷനെ വെറും ഒരു വസ്ത്രധാരണത്തിനൊക്കെ അപ്പുറം ശക്തമായൊരു ആത്മവിശ്വാസത്തിൻ്റെ അടയാളമാക്കി മാറ്റിയ ഡയാനയുടെ ഓർമ്മകൾ ഈ ലേലത്തിലൂടെ വീണ്ടും സജീവമാവുകയാണ്. ആ ഒരു കറുത്ത വസ്ത്രത്തിലൂടെ, ആ കറുത്ത വസ്ത്രത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. ആ കറുത്ത വസ്ത്രം അവരെ എന്തുകൊണ്ട് ാണ് ഇത്രയധികം ബോൾഡാക്കി മാറ്റിയത്, അങ്ങനെ തുടങ്ങി ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ആ കാലഘട്ടത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടതല്ലേ. അപ്പൊ ഇതുപോലുള്ള വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് ഒരുമിക്കാം. എന്താ, നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അടുത്ത പാട്ട് എന്ന് പറയുമ്പോൾ പാട്ട് എന്തിയേ, യെസ്, അടുത്ത പാട്ട് നമ്മുടെ എവർഗ്രീൻ ഹിറ്റാണ്. നല്ലൊരു പാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഇപ്പം ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് നമ്മൾ മിക്കവാറും കേൾക്കുന്ന പാട്ടാണ്. ഏത് പാട്ട് വേണം? നമുക്കൊരു കാര്യം ചെയ്യാം, ഒത്തിരി ദിവസമായില്ലേ നമുക്ക് യവനകഥ കേട്ടിട്ട്. യവനകഥ ഇപ്പോൾ എത്ര കേട്ടാലും നമുക്ക് മതിയാവാറേ ഇല്ല. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിന് ശേഷം നമുക്ക് അടുത്ത വിശേഷങ്ങളോട് എത്താം. അപ്പോഴും മറക്കണ്ട, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഒടുവിലായി പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ട് ഏതെന്നുള്ളതാണ്. ശരി ഉത്തരങ്ങൾ ഹോം കേരളം അല്ലെങ്കിൽ കേരള, നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. മറക്കണ്ട, രണ്ടാം സമ്മാനം ഒരു iPhone 17 ആണ്. ഇത് കിട്ടാനായിട്ട് ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തതിന് ശേഷം നമ്മുടെ ആനിവേഴ്സറി വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, 2-4 ഫ്രണ്ട്സിനെ നിങ്ങൾ ടാഗ് ചെയ്യുക.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. ജി സി സി ഇറാൻ ചർച്ച മാറ്റി. ബ്രിക്സ് വേദിയിൽ യു എ ഇറാൻ കൂടിക്കാഴ്ച. മുസ്ലിം ലീഗിന് സി പി എം വിമർശനം. പിണറായി വിജയനെതിരെ കെ സുധാകരൻ. ഏഷ്യാകപ്പ് വനിതാ കിരീടം ഇന്ത്യക്ക്. നമസ്കാരം. ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിന് കടുത്ത വിമർശനം. ലീഗിന് വർഗീയ മുഖമെന്ന സി പി എം. സി പി എമ്മിന് മതവിരോധമെന്ന് ലീഗ് പ്രചരിപ്പിച്ചു, വർഗീയ പ്രചരണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം മുസ്ലിം ലീഗ് ഏറ്റുപിടിച്ചു. ലീഗിന്റെ വർഗീയ നീക്കത്തെ യു ഡി എഫ് ഉപയോഗിച്ചുവെന്നും സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു. സി പി എം വിശാല സമിതി ഗ്രൂപ്പ് ചർച്ചകൾക്ക് കടിഞ്ഞാണിട്ട് സി പി എം. കടുത്ത വിമർശനങ്ങളിലേക്ക് പോകേണ്ടെന്നാണ് ഗ്രൂപ്പ് ചർച്ചകളിൽ നൽകിയ നിർദ്ദേശം. വ്യക്തി കേന്ദ്രീകൃത വിമർശനങ്ങൾ വേണ്ടെന്നും നിർദ്ദേശമുണ്ട്. സംഘടന നേരിടുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചർച്ചകളിൽ ജില്ലകൾക്ക് അരമണിക്കൂർ സമയം, വർഗ ബഹുജന സംഘടനകൾക്ക് 5 മുതൽ 10 മിനിറ്റ് വരെയാണ് സമയം അനുവദിക്കുന്നത്. ഇതിനിടെ കടുത്ത വിമർശനങ്ങൾ വേണ്ടെന്നാണ് നിർദ്ദേശം. അതിനിടെ ബി ജെ പി ഡീൽ ആരോപണത്തെ ഗൌരവത്തോടെ കാണാനായില്ലെന്ന് സി പി എം വിപുലീകൃത സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ വിമർശനമുണ്ട്. ആരോപണം ഗൌരവത്തോടെ കാണാത്തതുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനായില്ലെന്നും സി പി എം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഫേസ്ബുക്ക് കുറിപ്പിൽ മറുപടി നൽകി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. അത് സുധാകരനല്ലേ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പുച്ഛത്തോടെ ചിരിച്ച പിണറായി വിജയനോടാണ് ഈ മറുപടിയെന്ന ആമുഖത്തോടെയാണ് പോസ്റ്റ്. തന്നെ പരിഹസിച്ച് ചിരിക്കാം, പക്ഷേ കേരളം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് കെ സുധാകരൻ. മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം നേരിടാൻ ഭയപ്പെടുന്നത് എന്തിനെന്നും സുധാകരന്റെ ചോദ്യം. കേരളത്തിന്, പ്രത്യേകിച്ച് മലബാർ തീരത്തിന് ചരിത്രപരമായ ബന്ധവും ഇടപാടുകളും മലേഷ്യയുമായി ഉണ്ടായിരുന്നെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കരന്തൂർ മർക്കസിൽ ഷെയ്ഖ് അബൂബക്കർ ഫൌണ്ടേഷൻ എക്സലൻസ് പുരസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് കേരളത്തിന്റെ വിജയം. മലേഷ്യയും മതവർണ്ണങ്ങൾക്കപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുന്ന ജനതയാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി. കരന്തൂർ മർക്കസിലെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാത്തിക് അലി ശിഹാബ് തങ്ങൾ. മലേഷ്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം എത്തിയത്. എ പി വിഭാഗം സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായും കൂടിക്കാഴ്ച നടത്തി. ഒമാൻ തീരത്ത് വ്യാപാരക്കപ്പലിന് നേരെ ആക്രമണം. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ ജീവനക്കാരിൽ 13 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയെന്നും ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നുവെന്നും മന്ത്രാലയം. ജി സി സി രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇന്ന് ഒമാനിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഒമാനിലെ സലാലയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചുവെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് അറിയിച്ചത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഇന്നത്തെ ചർച്ച മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. 18th ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ അവസാനിച്ചു. രാഷ്ട്രത്തലവന്മാർക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കേവലം രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സംവിധാനം കൂടിയാണെന്നും പ്രധാനമന്ത്രി. അടുത്ത ഉച്ചകോടി സംഘടിപ്പിക്കുന്ന ചൈനയ്ക്ക് മോദി ആശംസകൾ നേർന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് ബ്രിക്സിൽ അനുകൂല പ്രതികരണം. സാങ്കേതിക വിദ്യയും സുപ്രധാന ധാതുക്കളും ആയുധമാക്കുന്നത് ആഗോള വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുന്നുവെന്ന് പ്രധാനമന്ത്രി. സുപ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മുൻനിർത്തിയായിരുന്നു മോദിയുടെ പരാമർശം. സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ പദ്ധതികൾ പ്രഖ്യാപിച്ച ബ്രിക്സിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്. 5 പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. വളർന്നുവരുന്ന വിപണികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ വ്യവസായ വിതരണ ശൃംഖലകൾ നിലനിർത്താനും ബ്രിക്സ് അംഗങ്ങളോട് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ സംഘർഷം 16 ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. തുടർ ചർച്ചകളെ സ്വാഗതം ചെയ്ത റഷ്യ നരേന്ദ്രമോദിക്കും ഷീ ജിൻ പിങ്ങിനും തുടർ ചർച്ചകളിൽ പങ്കാളികളാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18 ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച. സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. കഴിഞ്ഞതെല്ലാം മാറ്റിവെച്ച് ഭാവിയിലേക്ക് ഒറ്റുനോക്കാനും ഒരുമിച്ച് എങ്ങനെയൊരു നല്ല ഭാവി കെട്ടിപ്പടുക്കാമെന്ന് തീരുമാനിച്ചുവെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്, യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാന്റെ സമതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ചൈനയുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ വിമർശനവുമായി കോൺഗ്രസ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് കയ്യേറ്റങ്ങളോട് എന്തിനാണ് മൃദു സമീപനമെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയിലും നിലപാട് മയപ്പെടുത്തിയത് എന്തിനെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസ് ചോദിച്ചു. CMRL എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസ് ED അന്തിമഘട്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. CMRL ഉദ്യോഗസ്ഥരെയാണ് രണ്ടാം ഘട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ശ്രമം. KSEB ഡയറക്ടർമാർ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി ചർച്ച നടത്തും. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ സഹായിക്കണമെന്ന് KSEB സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി. പ്രതിസന്ധി എത്രനാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് പറയാനാകില്ല. വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാക്കി BJP. BJP ഭരിക്കുന്ന 21 സംസ്ഥാനങ്ങളിൽ 3 വർഷത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് അമിത്ഷാ. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണിത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ UAE വിമാന സർവീസുകൾ വൈകുന്നു. 12 മണിക്കൂർ വരെ വിമാനങ്ങൾ വൈകുന്നുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരം ഉറപ്പിക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം. 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് അനായാസ ജയം. അഫ്ഗാൻ ഉയർത്തിയ 157 റൺസ് വിജയ ലക്ഷ്യം വെറും 13.4 ഓവറിൽ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. അഭിഷേക് ശർമ്മ 32 പന്തിൽ നിന്ന് 82 റൺസ് എടുത്തു. സഞ്ജു വി സാംസൺ 8 പന്തിൽ 10 റൺസ് എടുത്ത് പുറത്തായി. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷിൽട്ടനെ 1-3 സെറ്റുകൾക്ക് കീഴടക്കിയാണ് സുരേഷ് തന്റെ ആദ്യ US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37°C, humidity 53%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: Mid Morning with Nitya.
1: Yes, Mid Morning with Nitya തുടരുകയാണ് ഹോം 92.2 FM. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സമയം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോ ലാസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. വേറൊരാൾ എവിടുന്നോ എന്തോ കേട്ടിട്ട് അതിൻ്റെ വാലും മുറിയെന്നൊക്കെ ഉത്തരം അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വെച്ചു നമ്മുടെ അക്ബർ ട്രാവൽസിൻ്റെ റിട്ടേൺ എയർ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യം, കേരളത്തിൽ ഏറ്റവും ഒടുവിലായി പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ട് ഏതെന്നുള്ളതാണ്, നമ്മുടെ നാലാമത്തെ എയർപോർട്ട് ഏതെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. നമ്മുടെ കേരളത്തിലാണ്, അപ്പോൾ അതുകൊണ്ട് ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരളം അല്ലെങ്കിൽ കേരള, റൈറ്റ് ആൻസർ പേര് അതാണ് കേട്ടോ. ഇനി ഈ മണിക്കൂറിലെ അവസാനത്തെ ചോദ്യം, അതായത് നമ്മുടെ നാലാം സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യം, പക്ഷെ മൂന്നാമത്തെ മീൻസ് നാലാം സമ്മാനം പക്ഷെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, അതായത് അൽമറായ കാറണ്ടൽ നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യമാണ്. ചോദ്യം, ദുബായ് മെട്രോയുടെ റെഡ് ലൈനിൻ്റെ അവസാനത്തെ സ്റ്റേഷൻ്റെ പേരെന്ത്? ദുബായ് മെട്രോ റെഡ് ലൈനിലെ അവസാന സ്റ്റേഷൻ്റെ പേരെന്താണ്? ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ ലാസ്റ്റ് സ്റ്റേഷൻ്റെ പേരെന്താണ്? എനിക്ക് പുതിയ പേര് തന്നെ വേണം, പഴയ പേര് അയച്ചിട്ട് കാര്യമില്ല. പഴയ പേരിപ്പോൾ മാറിയിട്ടുണ്ട്, അപ്പോൾ പുതിയ പേര് തന്നെ അയക്കുക. ശരിയായ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാമല്ലോ. അവസാനത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഹോം ഡ്രൈവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോം ഡ്രൈവ്, നിങ്ങളുടെ ശരി ഉത്തരം, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം, നമ്മുടെ ദുബായ് മെട്രോയുടെ റെഡ് ലൈനിൻ്റെ അവസാനത്തെ സ്റ്റേഷൻ്റെ പേരെന്താണ്? റൈറ്റ് ആൻസേഴ്സ് അയക്കേണ്ട ഫോർമാറ്റ് ഹോം ഡ്രൈവ്, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. യെസ്, നമ്മൾ അടുത്ത വിശേഷത്തിലേക്ക് കടക്കുമ്പോൾ ബഹിരാകാശത്ത് പോവാം അല്ലേ. ബഹിരാകാശത്ത് നമ്മളൊരു ചെടി നട്ടാലേ അത് ഇങ്ങനെ ഭൂമിയിലെ പോലെ മുകളിലേക്ക് തന്നെ വളരുമോ, അതോ അതിങ്ങനെ വഴിതെറ്റി പറന്ന് കിടക്കുമോ? ഒരു ചിന്ത അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയ ഇങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എന്നാലും ബഹിരാകാശത്തേക്ക് എങ്ങനെയാ ഒരു ചെടി വളർത്തുക? അവിടെ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മൾ പല സിനിമകളിലൂടെയും കണ്ടിട്ടുണ്ട്, വെള്ളം കുടിക്കെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഇങ്ങനെ മീൻസ് അവിടെ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കൗതുകം ഉണ്ടാവാം. പക്ഷേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ, അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ, മൈക്രോഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം ഇല്ലാതെ വരുമ്പോൾ ഇല്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ചെടികൾ വളർത്തിയാൽ എന്ത് സംഭവിക്കും എന്നറിയാൻ നാസ നടത്തിയ ചില മുൻകാല പരീക്ഷണങ്ങളുടെ വളരെ വിചിത്രവും വളരെ രസകരവുമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പണ്ട് സ്പേസ് ഷട്ടിൽ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണങ്ങിയ ചോളത്തിൻ്റെ വിത്തുകൾ ഇവർ ബഹിരാകാശത്ത് എത്തിച്ച് മുളപ്പിച്ചപ്പോഴാണ് ഈ സയൻറ്റിസ്റ്റിന് ഇങ്ങനെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ ബഹിരാകാശത്ത് നടത്തിയ 5 ദിവസത്തെ പരീക്ഷണത്തിൽ ഈ വിത്തുകൾ വളരെ വിജയകരമായിട്ട് തന്നെ മുളച്ചു വന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഭൂമിയിലുണ്ടാവുന്ന ചെടികളുടെ അതേ വെയ്റ്റും ടിഷ്യൂ സ്ട്രക്ചറും ഹോർമോൺ ലെവൽസും ഒക്കെ നല്ല ആരോഗ്യകരമായ ചെടിയായി തന്നെയാണത്. ആ ഒരു ലെവലിൽ ഇത്രയും കാര്യങ്ങളോടുകൂടി ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ ചെടി വളർന്നു വന്നത്. പക്ഷെ പ്രധാനപ്പെട്ട മാറ്റം കണ്ടത് ഈ ചെടിയുടെ വളർച്ചയുടെ ദിശയിലാണേ. നമ്മൾ ഭൂമിയിൽ ഒരു വിത്ത് നടുമ്പോൾ എന്താ, വേരുകൾ താഴേക്കും തണ്ടുകൾ മുകളിലേക്കും വരും അല്ലേ. പക്ഷെ ശാസ്ത്രലോകത്ത് ഇതിനെ ഗ്രാവിട്രോപ്പിസം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബഹിരാകാശത്ത് ഇതിന് വിപരീതമായിട്ട് സംഭവിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചേ, അവിടെ ഗ്രാവിറ്റി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോളച്ചെടിയുടെ വേരുകൾക്കും തണ്ടുകൾക്കും എങ്ങോട്ടാണ് വളരേണ്ടതെന്നുള്ള അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. മുകൾ ഭാഗവും അല്ലെങ്കിൽ താഴെ ഭാഗവും ഒക്കെ തിരിച്ചറിയാൻ പറ്റാതെ ഈ വേരുകളും തണ്ടുകളും പല ദിശകളിലേക്ക് ടാങ്കിൾഡ് ആൻഡ് ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് വളഞ്ഞു വളഞ്ഞ് വളരാൻ തുടങ്ങി അല്ലേ. അപ്പം നിങ്ങൾക്ക് തോന്നാം ഇതിപ്പോൾ എന്താ ഇത്ര കാര്യമായിട്ട് പറയാനുള്ളതെന്ന്. പക്ഷേ ഭാവിയിൽ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ മാസങ്ങളോളം നീളുന്ന ദീർഘകാല നമ്മുടെ ഈ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പോകുമ്പോൾ യാത്രികർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അവിടെ തന്നെ വിളയിച്ചെടുക്കാൻ അല്ലെങ്കിൽ സ്പേസ് ഫാമിംഗ് നടത്താൻ ഇത്തരം പഠനങ്ങൾ നിർണായകമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നാസ തങ്ങളുടെ വെജി എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനം ഉപയോഗിച്ച് ബഹിരാകാശ നിലയത്തിൽ ഈ ഫ്രഷ് വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നറിയാമോ, ചീര, ചൈനീസ് ക്യാബേജ്, പിന്നെ കടുക്, പിന്നെ കേല് പോലെയുള്ള പലതരം പച്ചക്കറികൾ അവർ വിജയകരമായിട്ട് വളർത്തിയെടുത്ത് വിളയിച്ചെടുക്കുകയും ചെയ്തു. മാത്രമല്ല ബഹിരാകാശത്ത് വെച്ച് തന്നെ ഈ സയൻറ്റിസ്റ്റ് ഈ ഫ്രഷ് പച്ചക്കറികളുടെ രുചി അറിഞ്ഞു കഴിക്കുന്ന പുതിയ ദൃശ്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബഹിരാകാശത്തിരുന്ന് ഫ്രഷ് വെജിറ്റബിൾസ് കഴിക്കുന്ന ആ ഒരു ലോകം ഇനി അധികം വൈകാതെ യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. കാരണം ഇത്തരത്തിലേക്ക് പോകുന്ന സ്പേസിലേക്ക് പോകുന്ന സയൻറ്റിസ്റ്റുകൾ ആക്ച്വലി അവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അവർ ഇവിടുന്ന് ഫുഡ് അവിടെ കഴിക്കാൻ പാകത്തിനുള്ള ഫുഡ് കൊണ്ടുപോവാണ്. ആണ്. ഇപ്പം അവിടെ നിന്ന് തന്നെ അത് കഴിക്കും. അപ്പം എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് കേട്ടോ, സിനിമകളൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള സിനിമകൾ കാണുന്നതുകൊണ്ട് അവിടെ കഴിക്കാൻ പറ്റുന്ന ഫുഡ്, അവിടുത്തെ സാഹചര്യങ്ങൾ, ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തൊരു സാഹചര്യം, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡൗട്ടാണ്. ഇത് എങ്ങനെയായിരിക്കും യാഥാർത്ഥ്യമാകുന്നത്? അപ്പോൾ ഇനിയും നമ്മുടെ എന്നെ പോലുള്ള ഓരോരുത്തരുടെയും ചിന്തകൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന രീതിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരട്ടെ അല്ലേ. യെസ്, എന്തായാലും നമ്മൾ അടുത്ത ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. ട്രെൻഡിങ് സോങ് ഓഫ് ദി അവർ, എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM.
0: Trending song of the hour, brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: मिड मॉर्निंग विद नित्या।
1: ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെറ്റായ ഉത്തരങ്ങൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചത് എന്താണ്, നമ്മുടെ ദുബായിലെ റെഡ് ലൈൻ, അത് അതിന്റെ അവസാനത്തെ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്നല്ല, പല ആൾക്കാരും സെൻട്രൽ പോയിന്റ് എന്നൊക്കെ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ലാസ്റ്റ് സ്റ്റേഷൻ. ഒന്നുകൂടെ പറയാം, ദുബായ് മെട്രോയുടെ റെഡ് ലൈനിന്റെ ലാസ്റ്റ് സ്റ്റേഷന്റെ പേരെന്താണ്? ആ പേര് കുറേ കാലം മുമ്പ് വരെ വേറൊരു പേരായിരുന്നു, ഇപ്പം പേര് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ പേര് കറക്റ്റ് മാറി ആ പേരാണ് എനിക്ക് വേണ്ടത് കേട്ടോ. അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അയക്കണം. ഹോം ഡ്രൈവ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ശരിയായ ഉത്തരം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ്. 145 ആകുമ്പോഴേക്കും ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും ഫൈനൽ നറുക്കെടുപ്പിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന മൂന്ന് പേരുകളുടെ പേരും അവർ നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സും ഞാൻ ഓൺ എയറിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് റോഡിലേക്ക് പോവാം. ഈ റോഡിൽ നമ്മളിപ്പോൾ പലതരത്തിലുള്ള കാറുകൾ കാണാറുണ്ടല്ലേ, അതിൽ നിന്ന് ഒരു കാറ് മാത്രം എടുക്കാം, ഒരു ഫോർച്യൂണർ എടുക്കാം. ഓക്കെ, ഈ കാർ ഇങ്ങനെ ഫോർച്യൂണർ പോകുമ്പോൾ നമ്മളെന്താ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുക, അതിനകത്ത് ഇപ്പോൾ ആരെങ്കിലും ബിസിനസ്സുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ ഇതുവഴി എത്ര പേർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഓടിച്ചു, നമ്മളിൽ ആരെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും മനുഷ്യർ ഓടിച്ചു പോകുന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ അതിനുള്ളിൽ ഒരു കാളയാത്ര ചെയ്യുന്നത് കണ്ടാലോ, പറഞ്ഞു വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് കൗതുകമുള്ളതാണ്. മഹാരാഷ്ട്രയിലെ യവത്മാൽ ജില്ലയിലുള്ള ലഖാൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ളൊരു കൂറ്റൻ വെളുത്ത കാളയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെറും കാളയെന്നല്ല, വെറും ഒരു സാധാരണ കാളയല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലും നാട്ടിലുമൊക്കെ വലിയൊരു കൂട്ടം ആരാധകരുള്ള ഒരു ശരിക്കുള്ള സെലിബ്രിറ്റി ബുള്ളാണ് ലഖാൻ. ലഖാൻ എന്നാണ് ഈ ബുള്ളിൻ്റെ പേര്. ലഖാൻ്റെ ഉടമയുടെ പേര് പ്രകാശ്. ഇയാൾക്ക് അദ്ദേഹത്തിൻ്റെ കാളയോടുള്ള അടങ്ങാത്ത സ്നേഹം കാരണമാണ് ഇങ്ങനൊരു അപൂർവ കാര്യം ആൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്റെ സ്വന്തം ഫോർച്യൂണർ കാറിന്റെ രജിസ്ട്രേഷൻ ലഖാന്റെ പേരിൽ തന്നെയാണ് പുള്ളി മാറ്റിയിരിക്കുന്നത് കേട്ടോ. ഇത് വെറുതെ വാക്കുകൊണ്ട് വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല. കാറിന്റെ ഒഫീഷ്യൽ ലൈസൻസ് പേപ്പറുകളിലും നമ്പർ പ്ലേറ്റിലും ഒക്കെ ലഖാന്റെ പേരും അതിന്റെ പിക്ചറും കൃത്യമായിട്ട് തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു സ്നേഹമല്ലേ. ഇനിയിപ്പോ യാത്രയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും വിശേഷങ്ങൾക്കോ അല്ലെങ്കിൽ പ്രാദേശിക ഉത്സവങ്ങൾക്കോ പോകാൻ വരുമ്പോൾ ഈ ലഖാൻ ഈ ഫോർച്യൂണറിലാണ് അത്ര എത്താറുള്ളത്. എന്തൊക്കെ കാലത്തിലൂടെ നമ്മൾ പോകുന്നതല്ലേ. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു കാളയ്ക്ക് എങ്ങനെ ഇത് കയറി നിൽക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം അതിനായിട്ട് അവർ കാറിൻ്റെ പിൻഭാഗത്ത് സീറ്റുകൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ഈ ലഖാന് യാതൊരു പ്രയാസവും ഇല്ലാതെ സുഖമായിട്ട് നിൽക്കാനും അതിന് യാത്ര ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഈ കാറിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇയാൾ മാറ്റിയെടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, മഹാരാഷ്ട്രയിൽ അവിടെ ഇപ്പോൾ പ്രാദേശികമായിട്ട് നടക്കുന്ന ഒരുപാട് മത്സരങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കാള ഓട്ട മത്സരം ഇല്ലേ, അതിൻ്റെ അത് മാത്രമല്ല അവിടുത്തെ ഈ കാളകളുടെ സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വിജയിച്ച ചരിത്രവും ലഖാനുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ട്രോഫികളുമാണ് ഈ ബുള്ളി ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാമവാസികൾക്കും അവിടെ ചുറ്റുമുള്ള പ്രദേശത്തുകാർക്കും ഒക്കെ ഈ ലഖാൻ വലിയൊരു അത്ഭുതവും ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഖാൻ്റെയും ആളുടെ സ്വന്തം ലക്ഷറി എന്താ പറയുക ലക്ഷറി ഫോർച്യൂൺ കാറിൻ്റെയും വീഡിയോകളും പിക്ചേഴ്സും ഒക്കെ വൈറലായതോടെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ആളുകളാണ് ഈ അപൂർവ ബന്ധത്തെക്കുറിച്ചും ലഖാൻ്റെ ഈ റോയൽ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ആ ഒരു ലവ്, ആ ഒരു കരുതൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് രീതിയിലുള്ള ജീവിതവും നൽകാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ശരിക്കും മഹാരാഷ്ട്രയിലെ ലഖാൻ എന്ന കാളയുടെയും അദ്ദേഹത്തിൻ്റെ ആ കാളയുടെ ഉടമസ്ഥൻ്റെയും ജീവിതകഥ. അപ്പോൾ രസകരമായിട്ടുള്ള ഈ ഒരു കൗതുക വാർത്തയിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. തമിഴ് ഹിറ്റൊക്കെ കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നപ്പോഴേ ഓണിയറിൽ വരണം, നിങ്ങളോട് എന്തൊക്കെയോ ഇനി പറയാനുണ്ട്, നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് എന്നൊക്കെ അങ്ങ് മറന്നുപോയി. പല ആൾക്കാരും ദുബായ് റെഡ് ലൈൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഒഴിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്തിനാണ് വേറെ വേറെ ഗാർമെൻ്റ്സൊക്കെ അയക്കുന്നു. ഞാൻ പറയുന്നത് കൃത്യമാവുന്നില്ലേ? സി ആക്ച്വലി ഗ്രീൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എത്തിസലാത്ത് അല്ലേ? അപ്പം അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ക്രീക്കാണ് അല്ലേ. അതുപോലെ ഇതിപ്പോൾ റെഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് റാഷിദി എന്നാണ് അല്ലേ. അതുപോലെ അത് എൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോപ്പില്ലേ ക്രീക്ക് പോലെ? ഗ്രീൻ ലൈൻ എൻഡ് ചെയ്യുന്നത് ക്രീക്കിലാണെങ്കിൽ അതുപോലെ തന്നെ റെഡ് ലൈൻ എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് വളരെ കാലങ്ങളായിട്ട് ഒരു പേരായിരുന്നു, ആ പേര് ഇപ്പം മാറ്റിയിട്ടുണ്ട്. ആ പേരാണ് ഞാൻ ചോദിച്ചത്. നമ്മളിത് അറിയണ്ടേ? വെറുതെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അങ്ങോട്ട് വിട്ടാൽ അത് സുഖമില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് അതിൻ്റെ കൃത്യമായിട്ട് ഉത്തരങ്ങളാണ് അറിയിക്കേണ്ടത്. എന്തായാലും ഞാനിപ്പോൾ ഒരു വിശേഷത്തിലേക്ക് കടക്കണം. ആ വിശേഷം പറഞ്ഞു തീരുമ്പോഴേക്കും കൂടെ ഉത്തരം അയക്കാനുള്ള ടൈമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് മൂന്ന് പേരെ സെലക്ട് ചെയ്യണം, അവരുടെ പേരുകൾ എനിക്ക് ഓണെയർ പറയാനുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പറയുമ്പോൾ നമുക്കൊന്ന് ലോകമൊക്കെ സഞ്ചരിച്ചിട്ട് വന്നാലോ? യെസ്, ഭക്ഷണവും സംഗീതവും അല്ലെങ്കിൽ സംസ്കാരവും ഒക്കെ ഒത്തുചേരുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്രാ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അമേരിക്കയിലെ ലൂസിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന വളരെ തനിമയാർന്ന സംസ്കാരം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ ന്യൂ ഓർലീൻസ് എന്ന വിസ്മയ നഗരത്തിലേക്കൊരു വെർച്വൽ യാത്ര നടത്തിയാലോ? ആർ യു റെഡി? യെസ്. എന്തായാലും ദ ബിഗ് ഈസി എന്ന് സ്നേഹത്തോടെ ആൾക്കാർ വിളിക്കുന്ന ഈ ഒരു സിറ്റി തങ്ങളുടെ അവരുടെ ആ ഒരു ഹിസ്റ്ററി കൊണ്ടും ആഫ്രിക്കൻ, ഫ്രഞ്ച്, സ്പാനിഷ് കൾച്ചറിൻ്റെ ഒക്കെ അപൂർവമായ കൂടിച്ചേരലുകൾ കൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. അതായത് മ്യൂസിക്കിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സംഗീത പ്രേമികളുടെ പറുദീസ എന്ന് തന്നെ നമുക്ക് ന്യൂ ഓർലീൻസിനെ വിശേഷിപ്പിക്കാം. കാരണം ലോക പ്രശസ്തമായിട്ടുള്ള ജാസ് സംഗീതത്തിൻ്റെ ജന്മദേശമാണിത്. നഗരത്തിലെ തെരുവുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ലൈവായിട്ട് ജാസ് സംഗീതത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഈണങ്ങൾ അലയടിക്കുന്നത് കേൾക്കാം. പ്രത്യേകിച്ചും ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഫ്രഞ്ച് ക്വാർട്ടർ എന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു തെരുവിലേക്ക് എത്തുമ്പോൾ കല്ലുപാകിയ വഴികളും പാരമ്പര്യ ശൈലിയിലുള്ള കെട്ടിടങ്ങളും തനതായ സംഗീതമൊക്കെ ചേർന്ന് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകും കേട്ടോ. അപ്പം മ്യൂസിക്കിനൊപ്പം തന്നെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന മറ്റൊന്നാണ് ഇവിടുത്തെ ഫുഡിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഭക്ഷണ സംസ്കാരം. ഫ്രഞ്ച്, ആഫ്രിക്കൻ, സ്പാനിഷ് രുചികൾ സമന്വയിപ്പിച്ച് തയ്യാറാക്കുന്ന കാജൻ കൂടാതെ ക്രിയോൾ വിഭവങ്ങൾ ലോകം മുഴുവനുമുള്ള ആൾക്കാരുടെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. അതുപോലെ അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഗുംബോ, ജംബലായ, പിന്നെ വളരെ സ്വീറ്റായിട്ടുള്ള ബീച്ച് നട്ട്സ്, അങ്ങനെ ഫ്രഞ്ച് പേസ്ട്രി, ഇതെല്ലാം ന്യൂ ഓർലൻസിൽ എത്തുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായിട്ടും ആസ്വദിക്കേണ്ട അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് കഴിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം പുറമെ ലോക പ്രശസ്തമായിട്ടുള്ള മാഡി ഗ്രാസ് എന്ന കാർണിവൽ ഉത്സവമാണ് ഈ നഗരത്തിൻ്റെ മറ്റൊരു അട്രാക്ഷൻ. അപ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ള വേഷവിധാനങ്ങളും വലിയ പരേഡ്സും തെരുവ് ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഈ സിറ്റി ഒന്നാകെ ഉത്സവ ലഹരിയിലാകുന്ന ഒരു അപൂർവ കാഴ്ച എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മിസിസിപ്പി റിവറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൽ പഴയകാല സ്റ്റീം ബോട്ടിലൂടെയുള്ള യാത്ര, ചരിത്ര പ്രസിദ്ധമായ മ്യൂസിയങ്ങൾ, ആർട്ട് ഗാലറി, ഇതൊക്കെ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കൊടുക്കുന്ന വേറിട്ടൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു സിറ്റിയുടെ കൾച്ചറും ആ ഒരു ആർട്ടും അവിടുത്തെ ഒരു ടേസ്റ്റും ഇതൊക്കെ ആവോളം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് ഓർലീൻസ് എന്ന ഈ നഗരം. അപ്പോൾ ന്യൂ ഓർലീൻസിൻ്റെ ഈ വിശേഷങ്ങൾ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സമയം ഇതാ 1:41 ആയി. എന്ത് വേണം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവർഗ്രീൻ പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് തിരികെ എത്തുമ്പോൾ ഞാൻ പറയാം അല്ലേ. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ കേൾക്കാൻ ആഗ്രഹം ആക്ച്വലി കമലതലത്തിലെ സായന്തനമാണ്. നിങ്ങളും ആ പാട്ട് ആസ്വദിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് നേരെ എവർഗ്രീൻ ഹിറ്റിലേക്ക്.

ഓ സായന്തനം, എന്തൊരു നല്ല പാട്ടാണല്ലേ കമലതളത്തിലെ. ഓഫ്, ഒരു രക്ഷയില്ല. ശരി, ഞാൻ ആ പാട്ടിങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് വട്ടുപിടിച്ചിരിക്കുകയായിരുന്നു. അല്ലേ, നമ്മുടെ ടൈം ഇപ്പോൾ 1:47 ആയിട്ടുണ്ട്. 1:45 ഞാൻ വിന്നേഴ്സിനെ പറയാമെന്നാണ് പറഞ്ഞത്. ഈ മൂന്ന് വിന്നേഴ്സും നമ്മുടെ ഫൈനൽ നറുക്കെടുപ്പിലേക്ക് പോകും കേട്ടോ. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും സമ്മാനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ജോ എൽകാസ് നൽകുന്ന 9g 22-carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിപ്പ് ലൈൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇവയിലെ പ്രശസ്ത മൗണ്ടൻ ഏതെന്നുള്ളതാണ്. അത് ജബൽജൈസ് ആണ്, റാസൽ കൈമയിൽ സ്ഥിതി ചെയ്യുന്നത്. ശരി ഉത്തരങ്ങൾ അയച്ച നിരവധി പേരിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത പേര് ഷിൽസയുടെയാണ്. SHILSA. അവരുടെ നമ്പർ എന്ത് ചെയ്യുന്നത്? 6756 ആണ്. ഷിൽസ, കൺഗ്രാചുലേഷൻസ്. ഇനി അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടി ഞാൻ ചോദിച്ച ചോദ്യം, കേരളത്തിൽ ഏറ്റവും ഒടുവിലായി പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ട് ഏത് എന്നുള്ളതാണ്. അത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഉത്തരങ്ങൾ അയച്ചിരുന്നു. അതിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത പേര് യൂസഫിന്റെയാണ്. അദ്ദേഹത്തിന്റെ നമ്പർ എൻഡ് ചെയ്യുന്നത് 3162. കൺഗ്രാചുലേഷൻസ് യൂസഫ്. ദെൻ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, സോറി, ദ തേർഡ് ക്വസ്റ്റ്യൻ, അൽമറായ കാർ റെന്റൽ നൽകുന്ന 1-month സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം, ദുബായ് മെട്രോയുടെ റെഡ് ലൈനിലെ അവസാന സ്റ്റേഷന്റെ പേരെന്ത് എന്നുള്ളതാണ്. ശരിയായ ഉത്തരം, പഴയ പേര് UAE Exchange എന്നുള്ളതാണ്. അത് പേര് മാറ്റിയിട്ട് ഇപ്പോൾ ലൈഫ് ഫാർമസി സ്റ്റേഷൻ എന്നാക്കിയിട്ടുണ്ട്. അതും കൃത്യമായിട്ട് ചോദ്യം ഒന്നും കൂടെ അങ്ങോട്ട് എത്താൻ എല്ലാവർക്കും ഒന്ന് ബുദ്ധിമുട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ശരി ഉത്തരങ്ങൾ വരാനും കുറച്ച് ലേറ്റായി. ഞാൻ അതിൽ നിന്നും സെലക്ട് ചെയ്ത പേരെന്ന് പറഞ്ഞാൽ രാമകൃഷ്ണൻ എന്ന ആളുടെ പേരാണ്. രാമകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ നമ്പർ എൻ്റെ 2293. സോ രാമകൃഷ്ണൻ, കൺഗ്രാചുലേഷൻസ്. സോ ഷിൽസ, യൂസഫ്, രാമകൃഷ്ണൻ, വൺസ് അഗെയിൻ കൺഗ്രാചുലേഷൻസ്. മൂന്ന് പേരുടെയും പേര് ഫൈനൽ നറുക്കെടുപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെയും ചോദ്യങ്ങളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് ലോകമൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് ഭക്ഷണ കാര്യങ്ങളിലൂടെയും ആരോഗ്യ കാര്യങ്ങളിലൂടെയും പാട്ടിലൂടെയും സിനിമാ വിശേഷങ്ങളിലൂടെയും UAE അപ്ഡേറ്റ്സിലൂടെയും ഒക്കെ കൺഗ്രാചുലേഷൻസ്. മൂന്ന് പേരുടെയും പേര് ഫൈനൽ നറുക്കെടുപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെയും ചോദ്യങ്ങളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് ലോകമൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് ഭക്ഷണ കാര്യങ്ങളിലൂടെയും ആരോഗ്യ

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് and Volcano LED solutions.
8: ജെൻസിയല്ല നമ്മുടെ പിള്ളാരൊക്കെ ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
9: മഴയിലും വെയിലിലും കൂടാ ചായക്കൊപ്പം വടാ.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ സി പി എം ഇല്ലാതാക്കിയെന്ന വിമർശനം. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന പയ്യന്നൂർ എം എൽ എ. അടിക്കടി സ്ഥലം മാറ്റം, അതൃപ്തിയുമായി വിദ്യാഭ്യാസ മന്ത്രി. സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച യു എൻ സെക്രട്ടറി ജനറൽ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം അപലപിച്ച ഇന്ത്യ. നമസ്കാരം, ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ കളഞ്ഞു കുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന സമിതിയിൽ സി പി എം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർ ഭരണത്തിനാണ് ശ്രമിച്ചത്. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. സി പി എം വിപുലീകൃത സംസ്ഥാന സമിതിയിൽ ഇ ഡിക്കെതിരെ പ്രമേയം ഉണ്ടാകില്ല. ഇ ഡിയെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. എന്നാൽ ഇത് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ചയുടെ ഭാഗമാകില്ല. സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം. ലീഗിന് വർഗീയ മുഖമെന്ന സി പി എം സി പി എമ്മിന് മതവിരോധമെന്ന് ലീഗ് പ്രചരിപ്പിച്ചു. വർഗീയ പ്രചരണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ലീഗ് ഏറ്റുപിടിച്ചു. ലീഗിന്റെ വർഗീയ നീക്കത്തെ യു ഡി എഫ് ഉപയോഗിച്ചുവെന്നും സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇ ഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദന്റെ നിലപാട് തള്ളി പയ്യന്നൂർ എം എൽ എ വി കുഞ്ഞികൃഷ്ണൻ. ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന തളിപ്പറമ്പ് എം എൽ എയുടെ അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണം. സി പി എം തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. യഥാർത്ഥ തെറ്റിന് കാരണം കണ്ടെത്തിയാൽ മാത്രമേ തിരുത്താൻ കഴിയൂ. ഇതുവരെ തിരുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച പി എസ് സി. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് പി എസ് സി നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ യോഗത്തിൽ ഉയർന്ന വിമർശനം. അതേസമയം പി എസ് സി ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകും. പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള സ്ഥലം മാറ്റത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായിക മേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ പൊതുമാറ്റത്തിന്റെ ഭാഗമായാണ് നിലവിലെ മാറ്റമെങ്കിലും ഇത്തരം മാറ്റങ്ങളിലെ വിയോജിപ്പ് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് എൻ എസ് എസിന്റെ സംഭാവന നിസ്തുലമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ എൻ എസ് എസ് നടത്തുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ വിഷയങ്ങളെ സംബന്ധിച്ച ആശയങ്ങൾ പരസ്പരം കൈമാറുക എന്നതാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. എ ഐ ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യക്തിപരമായ ആ വീഡിയോ സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ ഐ ടി നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെറ്റയുടെ ഈ നടപടി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാനാണ് കെ എസ് ഇ ബി നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി കെ എസ് ഇ ബി സർക്കാരിന് കത്ത് നൽകി. അതേസമയം വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻ ചെയർമാൻമാരെ കണ്ടു. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. ചെക്ക് കേസിൽ തടവ് ശിക്ഷിക്കപ്പെട്ട പാല എം എൽ എ മാണി സി കാപ്പിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. സ്പീക്കറും ചീഫ് സെക്രട്ടറിയും മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അടുത്ത തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. 14 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇന്ന് ഒമാനിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഒമാനിലെ സലാലയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു എന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് അറിയിച്ചത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഇന്നത്തെ ചർച്ച മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. യുഎൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടാറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബ്രിക്സ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണ തന്ത്രമാക്കാൻ BJP ഒരുങ്ങുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന സംയുക്ത പ്രസ്താവനയും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സംയുക്ത പ്രസ്താവനയിൽ ധാരണയുണ്ടാക്കാൻ കഴിഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ നേട്ടമായാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സംഘർഷത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാക്കാൻ സാധിക്കാത്തതും ഇന്ത്യ ചൈന ബന്ധത്തിലെ നിലപാടുകളും കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സംതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സ്ട്രീറ്റിലെ E311 പരമാവധി വേഗപരിധി മണിക്കൂറിൽ 120 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററായി കുറച്ചുവെന്ന് അബുദാബി മൊബിലിറ്റി. ഇന്നു മുതൽ റോഡിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതത്തിന്റെ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണ് അടുത്ത മാസം 14 തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യക്ക്. ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണ് ഇത്. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന. ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 1-3 സെറ്റുകൾക്ക് കീഴടക്കിയാണ് സുരേവ് തന്റെ ആദ്യ US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, സ്വാഗതം. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിയിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ നമ്മുടെ മലയാളിയിടായിൽ ഒരുമിക്കുന്നത്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാം. ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ജന്മദിനം ആഘോഷിച്ചവരൊക്കെ ഇന്ന് ആശംസകൾ പറയാൻ പറ്റുമല്ലോ എന്നിങ്ങനെ വിചാരിച്ച് സന്തോഷത്തിൽ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ വേഗം അയക്കാവുന്നതാണ്. നിങ്ങളുടെ മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയും. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഈ മാസം മുഴുവനും നിങ്ങൾക്കായിട്ടുള്ള സമ്മാനത്തിൻ്റെ ഒരുക്കങ്ങളാണ് എല്ലാവർക്കും അറിയാം. ലക്കി ഡ്രോയിലേക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരമായിക്കുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, വിശദമായിട്ട് തന്നെ ഓരോരോ കാര്യങ്ങളും ഇന്നും ഓർമ്മിപ്പിക്കുന്നതാണ്. ഇനി അടുത്ത പാട്ട് കേട്ടിട്ട് നമുക്ക് വരാം. അടുത്ത പാട്ട് പുതിയ സിനിമ, നമ്മുടെ സൈജു കുറുപ്പിൻ്റെ ഏറ്റവും പുതിയ സിനിമ റിലീസിനെത്താനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സിനിമ ആരം. ആരമ്പിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ആരം. അതിൻ്റെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഒരു പോലീസ് വേഷത്തിലാണ് സൈജു കുറുപ്പ് എത്തുന്നത്. ഇപ്പോൾ പോലീസ് വേഷത്തിൽ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന സിനിമകളെല്ലാം, അല്ലെങ്കിൽ ത്രില്ലർ മൂവി ആ ഒരു ജോണറിൽ വരുന്ന സിനിമകളെല്ലാം തന്നെ വളരെ നല്ല സിനിമകളാണ് കേട്ടത്. ചില സിനിമകളൊക്കെ കാണുമ്പോൾ ചില സുഹൃത്തുക്കളത് എങ്ങനെയല്ലേ ഈ ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ എഴുതുന്നത്, ഇത്ര മനുഷ്യനെ ത്രില്ലടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആശ എന്ന മൂവി, കഴിഞ്ഞ വീക്കെൻഡിൽ നമുക്ക് ഒരു ദിവസം സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു നമ്മുടെ ഹോം തിയേറ്ററിൽ, ആശ എന്നുള്ള മൂവി. ഇപ്പോൾ ആശ മൂവി കണ്ടിട്ട് ഒത്തിരി സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് തന്നതിൽ സന്തോഷമൊക്കെ അറിയിച്ചിട്ടുണ്ട്. നല്ല സിനിമയാണ് എന്നുള്ള അഭിപ്രായം. അത് കഴിഞ്ഞ ആ റിലീസ് ചെയ്ത ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ്, റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്, വളരെ നല്ല സിനിമയാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് നാട്ടിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ അതൊരു 1 വീക്കും കൂടെ കഴിഞ്ഞിട്ടാണ് UAE-യിലേക്ക് എത്തുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ വീക്കെൻഡിൽ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്നുള്ള മൂവിയുണ്ട്. അപ്പോൾ ഓൾറെഡി അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചോദ്യമൊക്കെ ചോദിച്ച് എല്ലാവരെയും വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് നമ്മുടെ വിന്നേഴ്സ്. അതുകൊണ്ട് ചോദ്യം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്നുള്ള മൂവിക്ക് വേണ്ടിയിട്ടുള്ള കോൺടെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അല്ലാതെ വേറെ ഒരുപാട് കോൺടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സമ്മാനമൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ആരം എന്ന മൂവിയിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ത്രില്ലിംഗ് മൂവി തന്നെ ആയിരിക്കും. അപ്പോൾ ആരമിലെ പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നു. ഹരിചരണാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഹരിചരണും ആരതിയും ചേർന്നാണ് പാടിയിരിക്കുന്നത്. രോഹിത് ഗോപാലകൃഷ്ണനാണ് ആരം എന്ന മൂവിയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ പാട്ട് കേട്ടിട്ട്
1: വരാം. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
5: Joya Lucas, world's favorite jeweler.
1: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions.

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: Ningal kekkunnathu Home 92.2 FM. Home is a feeling.
3: Malayalita. Malayalita.
4: Kerala makale.
0: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

സർവമായാലേ പുതുമഴ എന്നുള്ള പാട്ട് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് റിയാസ് ആണ് മെസ്സേജ് അയച്ചത്. അപ്പൊ അത് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ താങ്ക് യു ഷീബ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു, ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഉത്തരമയക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചോദിക്കുക ചേച്ചി ഈ ചോദ്യം എന്ന്. അപ്പോൾ എല്ലാ ദിവസവും ആദ്യം നമ്മൾ 922 അല്ലെങ്കിൽ ജോയ് ആലുക്കാസ് നൽകുന്ന ആ ഒരു 9 ഗ്രാമിൻ്റെ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ദേ 9 ഗ്രാമിൻ്റെ 22 ക്യാരറ്റ് ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടുള്ള ഇന്നത്തെ ചോദ്യം. സാധാരണ ഞാനൊരു പാട്ടാണ് പ്ലേ ചെയ്യാറുള്ളത്, ഇന്നും അതുപോലെ തന്നെയാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു താരമാണ്. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആരാണെന്ന്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക.

ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കന്നഡ സോങ് ആണ്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു മലയാളം താരം. അദ്ദേഹം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ സിനിമയിലും അഭിനയിക്കുന്ന പ്രിയപ്പെട്ട ഒരു താരമാണ്. അപ്പോൾ ഈ ഒരു പാട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട പുനീത് രാജ്കുമാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മുടെ പ്രിയ താരം പാടിയതാണ്. ഞാനിപ്പോൾ അറിയാതെ പേര് പറഞ്ഞു ഓഹോ എന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഒന്നുകൂടെ കേൾപ്പിക്കാം ആ ഒരു ശബ്ദം. അത് പാടിയിരിക്കുന്നത് ആരാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ആദ്യം ഹോം എന്ന് ടൈപ്പ് ചെയ്ത് ഹോം 922 എന്ന് ടൈപ്പ് ചെയ്ത് ശരിയായിട്ടുള്ള ഉത്തരവും നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. 0558582920 ഇതാണ് വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആ പാട്ട് കേൾപ്പിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ.

0: രസബളകൊണ്ടു.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
3: 922 മദ്രാസ് മെയിൽ
2: പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
3: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഗെയിമില് മഴവില്ല എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. അപ്പോൾ സിജുവിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. അതുപോലെ തന്നെ പ്രതാപ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിയ എന്നാണ് മോളുടെ പേര്. ആശംസകൾ പറയണേ ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ദിയ മോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ഫാമിലിയെ എല്ലാ മെമ്പേഴ്സിന്റെയും വകയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ടും ഒക്കെ ആശംസകൾ അറിയിക്കുന്നു. അബ്ദുള്ള സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അബ്ദുൾ അസീസ്, യൂസഫ്, റിസാൻ, അംനാദ്, ഷഫീഖ്, റോജു, ഷഹീർ കോട്ടയിൽ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സംഗീത, നിതിൻ ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിതിൻ ആ പാട്ടിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. പാട്ടുകൾ, നിങ്ങൾ ഓരോരുത്തരുടെ പാട്ടുകളും ഇങ്ങനെ പ്ലേ ചെയ്യുന്നതായിരിക്കും. കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ സി പി എം ഇല്ലാതാക്കിയെന്ന വിമർശനം. പിണറായി വിജയനെതിരായി ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന പയ്യന്നൂർ എം എൽ എ. അടിക്കടി സ്ഥലം മാറ്റം, അതൃപ്തിയുമായി വിദ്യാഭ്യാസ മന്ത്രി. സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച യു എൻ സെക്രട്ടറി ജനറൽ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം അപലപിച്ച ഇന്ത്യ. നമസ്കാരം. ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ കളഞ്ഞു കുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന സമിതിയിൽ സി പി എം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർ ഭരണത്തിനാണ് ശ്രമിച്ചത്. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. സി പി എം വിപുലീകൃത സംസ്ഥാന സമിതിയിൽ ഇ ഡിക്കെതിരെ പ്രമേയം ഉണ്ടാകില്ല. ഇ ഡിയെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. എന്നാൽ ഇത് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ചയുടെ ഭാഗമാകില്ല. സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം. ലീഗിന് വർഗീയ മുഖമെന്ന സി പി എം സി പി എമ്മിന് മതവിരോധമെന്ന് ലീഗ് പ്രചരിപ്പിച്ചു. വർഗീയ പ്രചരണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ലീഗ് ഏറ്റുപിടിച്ചു. ലീഗിന്റെ വർഗീയ നീക്കത്തെ യു ഡി എഫ് ഉപയോഗിച്ചുവെന്നും സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസ് എടുക്കണമെന്ന ഇ ഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദന്റെ നിലപാട് തള്ളി പയ്യന്നൂർ എം എൽ എ വി കുഞ്ഞികൃഷ്ണൻ. ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന തളിപ്പറമ്പ് എം എൽ എയുടെ അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണം. സി പി എം തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. യഥാർത്ഥ തെറ്റിന് കാരണം കണ്ടെത്തിയാൽ മാത്രമേ തിരുത്താൻ കഴിയൂ. ഇതുവരെ തിരുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച പി എസ് സി. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് പി എസ് സി നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ യോഗത്തിൽ ഉയർന്ന വിമർശനം. അതേസമയം പി എസ് സി ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള സ്ഥലം മാറ്റത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായിക മേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ പൊതുമാറ്റത്തിന്റെ ഭാഗമായാണ് നിലവിലെ മാറ്റമെങ്കിലും ഇത്തരം മാറ്റങ്ങളിലെ വിയോജിപ്പ് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് എൻ എസ് എസിന്റെ സംഭാവന നിസ്തുലമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ എൻ എസ് എസ് നടത്തുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ വിഷയങ്ങളെ സംബന്ധിച്ച ആശയങ്ങൾ പരസ്പരം കൈമാറുക എന്നതാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. എ ഐ ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യക്തിപരമായ ആ വീഡിയോ സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ ഐ ടി നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെറ്റയുടെ ഈ നടപടി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാനാണ് കെ എസ് ഇ ബി നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി കെ എസ് ഇ ബി സർക്കാരിന് കത്ത് നൽകി. അതേസമയം വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻ ചെയർമാൻമാരെ കണ്ടു. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. ചെക്ക് കേസിൽ തടവ് ശിക്ഷിക്കപ്പെട്ട പാല എം എൽ എ മാണി സി കാപ്പിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. സ്പീക്കറും ചീഫ് സെക്രട്ടറിയും മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അടുത്ത തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. 14 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇന്ന് ഒമാനിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഒമാനിലെ സലാലയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചുവെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് അറിയിച്ചത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഇന്നത്തെ ചർച്ച മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. യു എൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബ്രിക്സ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണ തന്ത്രമാക്കാൻ BJP ഒരുങ്ങുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന സംയുക്ത പ്രസ്താവനയും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സംയുക്ത പ്രസ്താവനയിൽ ധാരണയുണ്ടാക്കാൻ കഴിഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ നേട്ടമായാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സംഘർഷത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാക്കാൻ സാധിക്കാത്തതും ഇന്ത്യ ചൈന ബന്ധത്തിലെ നിലപാടുകളും കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സംതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സ്ട്രീറ്റിലെ E311 പരമാവധി വേഗപരിധി മണിക്കൂറിൽ 120 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററായി കുറച്ചുവെന്ന് അബുദാബി മൊബിലിറ്റി. ഇന്നു മുതൽ റോഡിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതത്തിന്റെ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണ് അടുത്ത മാസം 14 തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യക്ക്. ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യ കപ്പ് കിരീടമാണ് ഇത്. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 1-3 സെറ്റുകൾക്ക് കീഴടക്കിയാണ് സുരേവ് തന്റെ ആദ്യ US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 52%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അപ്പോ കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ അധികം ഒന്നും സംസാരിച്ചില്ല. എന്ത് പറ്റി ഷീബ എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു കണ്ടുപിടിച്ച് പറഞ്ഞു, ആക്ച്വലി ഒരു ചെറിയ തലവേദനയുണ്ട് വിഷ്ണു. ഞാൻ ഒരു മരുന്നൊക്കെ കഴിച്ചു നോക്കിയിട്ട് പോകുന്നില്ല, തലവേദനയെ പോകോ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചു നോക്കിയിട്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ആസിഫിനും ഇവിടെ എല്ലാവർക്കും ചെറുതായിട്ട് ജലദോഷം, പനി, തുമ്മൽ ഒക്കെ ഉണ്ട്. നമ്മുടെ ആസിഫ് ഫ്രൈഡേ വന്നില്ല, നിങ്ങൾക്കറിയാലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ പനിയായി പോയി. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണോ അറിഞ്ഞൂടാ ചെറിയൊരു തലവേദനയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സംസാരിക്കാമെന്ന്. പക്ഷേ ഒരു കുറവും ഉണ്ടാവില്ല, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാനത് പ്ലേ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ മെസ്സേജ് അയക്കുന്നവരുടെ മിക്കവാറും എല്ലാവരുടെ ഞാൻ വിന്നേഴ്സിൻ്റെ കുറേ മെസ്സേജ്, അതായത് വിന്നേഴ്സല്ല, ശരിയ ഉത്തരം അയക്കുന്ന ഒരുപാട് പേരുടെ മെസ്സേജ് വരും. അവരുടെ എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് കുറച്ച് സംസാരിക്കുന്നത് കേട്ടോ, പാട്ട് ചോദിക്കുന്നവരുടെ മാത്രം പേര് പറയുന്നത്. അപ്പം കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് ജോയ് ആലുക്കാസ് നൽകുന്ന 9 g gold 22 carat 9 g gold ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടാണ് പ്ലേ ചെയ്തത്, നമ്മുടെ ഒരു പ്രിയപ്പെട്ട താരം പാടിയ പാട്ടാണ്. ഒന്നുകൂടെ അത് കേൾപ്പിക്കാം, എന്നിട്ട് ഞാൻ അതിൻ്റെ ശരി ഉത്തരവും ആരാണ് ഇന്നത്തെ ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നതെന്നും പറയാം.

0: ഇത് ആരാണ് പാടിയെന്നാണ് ചോദിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട താരം ജയറാമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഒരുപാട് പേര് തെറ്റുത്തരം വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് പേര് പൃഥ്വിരാജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ദ്രജിത്ത് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിലർ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സുഹൃത്തുക്കൾ ശരിയായിട്ടുള്ള ഉത്തരവും അയച്ചിട്ടുണ്ടായിരുന്നു ജയറാം എന്ന്. അപ്പോൾ ജയറാം എന്ന് ശരി ഉത്തരം അയച്ച ഇന്നത്തെ നമ്മുടെ ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് ഷഫീഖാണ്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഷഫീഖെ കുറച്ചുകൂടെ കാത്തിരിക്കണം നമ്മുടെ വിന്നർ ആണോ എന്നറിയാനായിട്ട് കേട്ടോ. ഇപ്പോൾ ലക്കി ഡ്രോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ചോദ്യം. സാധാരണ ഞാൻ പഴഞ്ചൊല്ലുകളാണ് ചോദിക്കാറുള്ളത്, അപ്പോൾ ഇന്നും ഒരു പഴഞ്ചൊല്ല് തന്നെയാണ്. ചങ്ങാതി നന്നായാൽ ഈ ഒരു സാധനം വേണ്ട എന്ന് നമ്മൾ പറയും. നമ്മുടെ ചങ്ങാതി കൊള്ളാം, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയും. എന്തിൻ്റെ ആവശ്യമാണ് നമുക്ക് ഇല്ലാത്തത്? ഈസി ആയിട്ടുള്ളതാണ്, എല്ലാ നമ്മുടെ എല്ലാ മലയാളി കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാനിങ്ങനെ നിങ്ങൾക്ക് ഉത്തരം അയക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്, ചങ്ങാതി നന്നായാൽ എന്താണ് നമ്മൾ വേണ്ട എന്ന് പറയുന്നത്. അപ്പം ആ ഉത്തരം നിങ്ങൾ അയക്കുമ്പോൾ ആദ്യം ഹോം കേരളം എന്ന് ടൈപ്പ് ചെയ്യുക, പിന്നെ ശരി ഉത്തരം, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനി ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് അവരാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ
1: ഗാനം.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
3: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
5: Joya Lucas, world's favorite jeweler.
4: Supported by akbitravels.com, Al Maraya Car Rentals and Volcano LED Solutions. September 26 എന്താ പരിപാടി?
2: September 26 പരിപാടി.
6: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
4: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
4: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

0: ജെയിംസ് ആൻഡ് ആലീസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാനായിട്ട് ഗീതുവാണ് മെസ്സേജ് അയച്ചിരുന്നത്. പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിറയെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഗീതു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു ഗീതു, താങ്ക് യു. ആ സന്തോഷത്തോടെ തന്നെ ഞാനും ആ താങ്ക്സ് ഇങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളി ഡയലിലൂടെ. അപ്പോൾ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഴഞ്ചൊല്ലാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ അതിന് മറുപടി അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പഴഞ്ചൊല്ല്, ചങ്ങാതി നന്നായാൽ ഈ ഒരു സാധനം വേണ്ട. എന്ത് സാധനം വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്? ചങ്ങാതി മതി, നമ്മുടെ ചങ്ങാതി നല്ലതാണെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇനിയും ഉത്തരം അയക്കാൻ ആഗ്രഹമുള്ളവർക്ക് അയക്കാം. ആദ്യം ഹോം, പിന്നീട് കേരളം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ശരിയായ ഉത്തരം, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തിട്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. പിന്നെ ഉണ്ട് നിങ്ങൾക്കായിട്ടുള്ള സമ്മാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെയാണ്, എല്ലാ ചോദ്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു കാർ ഓടിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തികൾ, എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് അല്ലേ, എന്താണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്? വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഏത് ഭാഗത്തിനെയാണ് എന്നാണ് ചോദ്യം. വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ആണ് വാട്സാപ്പ് നമ്പർ. ഇനിയും മണിക്കൂറിലെ തമിഴ് സോങ് കേട്ടിട്ട് വരാം. അവ ഈഷാൻ മുഖി എന്ന ചിത്രത്തിലെ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്.
1: 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.
2: കുരുക്കുരുക്കോ അരേ ബാബാ രുക്കോ ഓ മൈ ഡാർലിംഗ്.
3: മമ്മി

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അഭിമന്യു എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. പുതിയ പാട്ടുകളാണെങ്കിലും പഴയ പാട്ടുകളൊക്കെ ആണെങ്കിലും കർണാട്ടിക് സോങ് ആണെങ്കിലും ഫ്യൂഷൻ ആണെങ്കിലും അത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മുടെ ദുബായിലേക്ക് എത്തുകയാണ് അകം ബാൻഡ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അകം ബാൻഡ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ കേൾക്കാനുള്ള അവസരമുണ്ട്. അത് പാഴാക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കും അല്ലെ. അല്ലാതെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള അവസരമുണ്ട്. platinum.net പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ലഭിക്കും. ഇപ്പോൾ Home 92.2 FM നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എല്ലാവർക്കും തരാൻ പറ്റില്ല, എങ്കിലും കുറച്ച് പേർക്കെങ്കിലും തരാം. ഒരു കപ്പിൾ ടിക്കറ്റ് ഈ സമയം എനിക്ക് തരാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, അകം ബാൻഡിൻ്റെ ഒരു ആ ഒരു നല്ലൊരു കിടിലം പെർഫോമൻസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, വളരെ മനോഹരമായിട്ടുള്ള സംഗീതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 26 നടക്കുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന ഈ ഒരു ഷോ കാണാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം Home 92.2 FM എന്ന് ടൈപ്പ് ചെയ്തിട്ട് അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. വാട്സാപ്പ് നമ്പറിലേക്ക് 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. പിന്നെ ഇന്ന് എല്ലാ ചോദ്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജോയ് അലൂക്കാസിൻ്റെ 9 g 22 carat ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യം, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് ഞാൻ ചോദിച്ചത് ഒരു പഴഞ്ചൊല്ലാണ്, ചങ്ങാതി നന്നായാൽ എന്ത് വേണ്ട എന്നാണ് ചോദിച്ചത്. ഒരുപാട് പേര് ശരിയായിട്ട് ഉത്തരം വായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെ എല്ലാവരും തെറ്റാതെ തന്നെ ഉത്തരം വായിച്ചിട്ടുണ്ട്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ്. അപ്പോൾ ശരി ഉത്തരം വായിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പക്ഷേ എനിക്ക് എല്ലാവരും ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് ആരാണ് പറയട്ടെ, ഇപ്പോൾ പറയട്ടോ. ലക്കി ഡ്രോയിലേക്ക് എത്തിയിരിക്കുന്നത് മുജീബാണ്. അതുപോലെ തന്നെ ഹോം ഡ്രൈവ്, അതിന് അതായത് അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ചോദിച്ചത് നമ്മുടെ വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാറിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. എല്ലാവരും ശരിയായിട്ട് ഉത്തരം വായിച്ചിട്ടുണ്ട്. എഞ്ചിനാണ്. അപ്പോൾ ശരി ഉത്തരം വായിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് സുമയ്യയാണ്. അപ്പോൾ ഇനി അകം ബാൻഡിൻ്റെ ആ ഒരു ഷോ കാണാനായിട്ടുള്ള കപ്പിൾ ടിക്കറ്റ് അത് ആരാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് നാളെ പറയാം കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ സി പി എം ഇല്ലാതാക്കിയെന്ന വിമർശനം. പിണറായി വിജയനെതിരായി ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന പയ്യന്നൂർ എം എൽ എ. അടിക്കടി സ്ഥലം മാറ്റം, അതൃപ്തിയുമായി വിദ്യാഭ്യാസ മന്ത്രി. സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച യു എൻ സെക്രട്ടറി ജനറൽ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം അപലപിച്ച ഇന്ത്യ. നമസ്കാരം. ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ കളഞ്ഞു കുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന സമിതിയിൽ സി പി എം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർ ഭരണത്തിനാണ് ശ്രമിച്ചത്. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. സി പി എം വിപുലീകൃത സംസ്ഥാന സമിതിയിൽ ഇ ഡിക്കെതിരെ പ്രമേയം ഉണ്ടാകില്ല. ഇ ഡിയെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. എന്നാൽ ഇത് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ചയുടെ ഭാഗമാകില്ല. സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം. ലീഗിന് വർഗീയ മുഖമെന്ന സി പി എം സി പി എമ്മിന് മതവിരോധമെന്ന് ലീഗ് പ്രചരിപ്പിച്ചു. വർഗീയ പ്രചരണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ലീഗ് ഏറ്റുപിടിച്ചു. ലീഗിന്റെ വർഗീയ നീക്കത്തെ യു ഡി എഫ് ഉപയോഗിച്ചുവെന്നും സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസ് എടുക്കണമെന്ന ഇ ഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദന്റെ നിലപാട് തള്ളി പയ്യന്നൂർ എം എൽ എ വി കുഞ്ഞികൃഷ്ണൻ. ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന തളിപ്പറമ്പ് എം എൽ എയുടെ അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണം. സി പി എം തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. യഥാർത്ഥ തെറ്റിന് കാരണം കണ്ടെത്തിയാൽ മാത്രമേ തിരുത്താൻ കഴിയൂ. ഇതുവരെ തിരുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച പി എസ് സി. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് പി എസ് സി നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ യോഗത്തിൽ ഉയർന്ന വിമർശനം. അതേസമയം പി എസ് സി ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള സ്ഥലം മാറ്റത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായിക മേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ പൊതുമാറ്റത്തിന്റെ ഭാഗമായാണ് നിലവിലെ മാറ്റമെങ്കിലും ഇത്തരം മാറ്റങ്ങളിലെ വിയോജിപ്പ് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് എൻ എസ് എസിന്റെ സംഭാവന നിസ്തുലമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ എൻ എസ് എസ് നടത്തുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ വിഷയങ്ങളെ സംബന്ധിച്ച ആശയങ്ങൾ പരസ്പരം കൈമാറുക എന്നതാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. എ ഐ ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യക്തിപരമായ ആ വീഡിയോ സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ ഐ ടി നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെറ്റയുടെ ഈ നടപടി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാനാണ് കെ എസ് ഇ ബി നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി കെ എസ് ഇ ബി സർക്കാരിന് കത്ത് നൽകി. അതേസമയം വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻ ചെയർമാൻമാരെ കണ്ടു. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. ചെക്ക് കേസിൽ തടവ് ശിക്ഷിക്കപ്പെട്ട പാല എം എൽ എ മാണി സി കാപ്പിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. സ്പീക്കറും ചീഫ് സെക്രട്ടറിയും മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അടുത്ത തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. 14 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇന്ന് ഒമാനിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഒമാനിലെ സലാലയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു എന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് അറിയിച്ചത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഇന്നത്തെ ചർച്ച മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. യുഎൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബ്രിക്സ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണ തന്ത്രമാക്കാൻ BJP ഒരുങ്ങുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന സംയുക്ത പ്രസ്താവനയും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സംയുക്ത പ്രസ്താവനയിൽ ധാരണയുണ്ടാക്കാൻ കഴിഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ നേട്ടമായാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സംഘർഷത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാക്കാൻ സാധിക്കാത്തതും ഇന്ത്യ ചൈന ബന്ധത്തിലെ നിലപാടുകളും കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സംതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സ്ട്രീറ്റിലെ E311 പരമാവധി വേഗപരിധി മണിക്കൂറിൽ 120 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററായി കുറച്ചുവെന്ന് അബുദാബി മൊബിലിറ്റി. ഇന്നു മുതൽ റോഡിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതത്തിന്റെ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണ് അടുത്ത മാസം 14 തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യക്ക്. ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണ് ഇത്. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 1-3 സെറ്റുകൾക്ക് കീഴടക്കിയാണ് സുരേവ് തന്റെ ആദ്യ US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

നമ്മുടെ ഹോം എഫ് എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്ത് നിന്ന് നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം എഫ് എമ്മിന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.

0: Home FM birthday bash. Win 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: Home 92.2 FM. അതെ, നമ്മുടെ എഫ് എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 ക്യാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയിയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ല ഏത്? വലിയൊരു ജില്ലയാണല്ലേ. ഓപ്ഷൻ വേണോ? പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്. ഏതാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com. ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ സി പി എം ഇല്ലാതാക്കിയെന്ന വിമർശനം. പിണറായി വിജയനെതിരായി ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് പയ്യന്നൂർ എം എൽ എ. അടിക്കടി സ്ഥലം മാറ്റം, അതൃപ്തിയുമായി വിദ്യാഭ്യാസ മന്ത്രി. സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച യു എൻ സെക്രട്ടറി ജനറൽ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം അപലപിച്ച ഇന്ത്യ. നമസ്കാരം. ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ കളഞ്ഞുകുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന സമിതിയിൽ സി പി എം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർ ഭരണത്തിനാണ് ശ്രമിച്ചത്. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. സി പി എം വിപുലീകൃത സംസ്ഥാന സമിതിയിൽ ഇ ഡിക്കെതിരെ പ്രമേയം ഉണ്ടാകില്ല. ഇ ഡിയെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. എന്നാൽ ഇത് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ചയുടെ ഭാഗമാകില്ല. സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം. ലീഗിന് വർഗീയ മുഖമെന്ന സി പി എം സി പി എമ്മിന് മതവിരോധമെന്ന് ലീഗ് പ്രചരിപ്പിച്ചു. വർഗീയ പ്രചരണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ലീഗ് ഏറ്റുപിടിച്ചു. ലീഗിന്റെ വർഗീയ നീക്കത്തെ യു ഡി എഫ് ഉപയോഗിച്ചുവെന്നും സി പി എം വിശാല സമിതി റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസ് എടുക്കണമെന്ന ഇ ഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദന്റെ നിലപാട് തള്ളി പയ്യന്നൂർ എം എൽ എ വി കുഞ്ഞികൃഷ്ണൻ. ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന തളിപ്പറമ്പ് എം എൽ എയുടെ അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണം. സി പി എം തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. യഥാർത്ഥ തെറ്റിന് കാരണം കണ്ടെത്തിയാൽ മാത്രമേ തിരുത്താൻ കഴിയൂ. ഇതുവരെ തിരുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച പി എസ് സി. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് പി എസ് സി നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ യോഗത്തിൽ ഉയർന്ന വിമർശനം. അതേസമയം പി എസ് സി ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള സ്ഥലം മാറ്റത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായിക മേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ പൊതുമാറ്റത്തിന്റെ ഭാഗമായാണ് നിലവിലെ മാറ്റമെങ്കിലും ഇത്തരം മാറ്റങ്ങളിലെ വിയോജിപ്പ് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് എൻ എസ് എസിന്റെ സംഭാവന നിസ്തുലമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ എൻ എസ് എസ് നടത്തുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ വിഷയങ്ങളെ സംബന്ധിച്ച ആശയങ്ങൾ പരസ്പരം കൈമാറുക എന്നതാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. എ ഐ ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യക്തിപരമായ ആ വീഡിയോ സന്തോഷമുണ്ടാക്കി. എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ ഐ ടി നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെറ്റയുടെ ഈ നടപടി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാനാണ് കെ എസ് ഇ ബി നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി കെ എസ് ഇ ബി സർക്കാരിന് കത്ത് നൽകി. അതേസമയം വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻ ചെയർമാൻമാരെ കണ്ടു. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. ചെക്ക് കേസിൽ തടവ് ശിക്ഷിക്കപ്പെട്ട പാല എം എൽ എ മാണി സി കാപ്പിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാണി സി കാപ്പിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. സ്പീക്കറും ചീഫ് സെക്രട്ടറിയും മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അടുത്ത തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. 14 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇന്ന് ഒമാനിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഒമാനിലെ സലാലയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു എന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് അറിയിച്ചത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഇന്നത്തെ ചർച്ച മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. യുഎൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബ്രിക്സ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണ തന്ത്രമാക്കാൻ BJP ഒരുങ്ങുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന സംയുക്ത പ്രസ്താവനയും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സംയുക്ത പ്രസ്താവനയിൽ ധാരണയുണ്ടാക്കാൻ കഴിഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ നേട്ടമായാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സംഘർഷത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാക്കാൻ സാധിക്കാത്തതും ഇന്ത്യ ചൈന ബന്ധത്തിലെ നിലപാടുകളും കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. ബ്രിക്സിലെ UAE ഇറാൻ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. യുദ്ധ സാഹചര്യത്തിനിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സംതുലിതമായ പ്രസ്താവനയെ അവഗണിക്കാനാകില്ലെന്ന് ഗർഗാഷ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സ്ട്രീറ്റിലെ E311 പരമാവധി വേഗപരിധി മണിക്കൂറിൽ 120 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററായി കുറച്ചുവെന്ന് അബുദാബി മൊബിലിറ്റി. ഇന്നു മുതൽ റോഡിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതത്തിന്റെ പുതിയ വേഗപരിധി പ്രാബല്യത്തിൽ വന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണ് അടുത്ത മാസം 14 തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യക്ക്. ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണ് ഇത്. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 1-3 സെറ്റുകൾക്ക് കീഴടക്കിയാണ് സുരേവ് തന്റെ ആദ്യ US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 എഫ്എം അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ് ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ അയ്യോ എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് ചില സമയത്ത് പനി വന്നതിന് ശേഷം നമുക്ക് ഈ തൊണ്ടയൊക്കെ അടച്ചിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഏതെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ചില ഗായകരുടെ ശബ്ദം പോലെയൊക്കെ തോന്നാറുണ്ടല്ലോ നല്ല ബാസൊക്കെ കൂടിയിട്ട് എനിക്ക് ആ ഒരു എഫക്റ്റാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ശരീരത്തെ കൊത്തിവലിക്കുന്ന പോലെ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് എന്തോ വല്ലാത്തൊരു ടയർഡ്നെസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ കാരണം പലയിടങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വല്ലാത്ത വൈറൽ ഫീവറുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി നടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീക്കെൻഡ് കംപ്ലീറ്റ്ലി ഹോസ്പിറ്റലായിരുന്നു വെള്ളിയാഴ്ച ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച ആയിരുന്നു പനി ഇത്തിരി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളിയും ശനിയും ഞായറുമായിട്ട് ഏതാണ്ട് 2-3 തവണയായിട്ട് യുഎയിലെ പല ഹോസ്പിറ്റലുകളിൽ ഞാനിങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായൊരു കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ വൈറൽ ആൻഡ് ഇൻഫ്ലുവൻസ ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കെയർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അത്യാവശ്യം മാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ കാരണം ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിൽ ഏതെങ്കിലും ഒരാൾക്കോ രണ്ടു പേർക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡായിട്ട് എല്ലാവരിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പനിയൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോഴേ പറ്റുകയാണെങ്കിൽ വർക്ക് ഫ്രം ഹോമിലേക്കോ മറ്റോ ഒക്കെ പോയി നമ്മൾ സ്വമേധയാ ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കമ്പനീസിൻ്റെ റെസ്പെക്റ്റഡ് അതോറിറ്റീസ് ആയിട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക കാരണം ഇതിനെ പിടിച്ചു നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മൾ പണി വാങ്ങിച്ചു കൂട്ടുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരും കേട്ടോ എന്തായാലും ശരീരത്തെ ശ്രദ്ധിക്കുക അത്യാവശ്യം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എല്ലാവരും ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൺഡേ നല്ലൊരു തിങ്കളാഴ്ച ദിവസം നമ്മളിങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൻ്റെ പകുതിയോളം ഇങ്ങനെ അടുത്തിരിക്കുന്നു എല്ലായിടത്തും ഓണത്തിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളും ആവേശവും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആൻഡ് കഴിഞ്ഞ ദിവസം ആക്ച്വലി പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലിനോ പ്രതിഭാസം ഇങ്ങനെ ശക്തമാവുകയാണ് യുഎയുടെ കാലാവസ്ഥയെ പോലും അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് നമ്മുടെ NCM ഒക്കെ അറിയിച്ചിട്ടുള്ളത് യുഎയുടെ ദൈനംദിന കാലാവസ്ഥയെ തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്നില്ല എങ്കിൽ പോലും ഈ എല്ലിനോ പ്രതിഭാസം കാരണം നമ്മുടെ കമ്മിങ് വിൻ്റർ കുറച്ചധികം കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത് കാരണം കുറേയധികം മഴ ഒക്ടോബറിൽ നവംബറിലൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കാലാവസ്ഥകൾ മാറുന്നതനുസരിച്ച് നമ്മുടേതായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളിലുള്ള ശ്രദ്ധ അത് കുറച്ച് എക്സ്ട്രാ വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് അതിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് അപ്പോൾ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ കഴിഞ്ഞ ആഴ്ചത്തെ വിന്നേഴ്സിന് നമ്മൾ മൂവി ഒന്ന് റിലീസ് പോസ്റ്റ്പോൺ ആയിട്ടുണ്ടായിരുന്നു നാട്ടിൽ റിലീസായി ഇവിടെ അടുത്ത ഈ ഒരു വീക്കെൻഡിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു വീക്കെൻഡിലായിരിക്കും നമ്മൾ പണം കാണാൻ വേണ്ടി പോകുന്നത് വിന്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ടിക്കറ്റ്സ് എന്തായാലും കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത് ആസിഫാണ് കൂടെയുള്ളത്
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM ഹോം ഇസ് എ ഫീലിംഗ്
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ഈ കഴിഞ്ഞ വീക്കെൻഡ് സോഷ്യൽ മീഡിയയിൽ ആരാണ് തൂക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻറ്റയർ സൗത്ത് ഇന്ത്യക്ക് ഒരൊറ്റ ഉത്തരമായിരിക്കും പറയാനുണ്ടാവുക, വിജയ് ആൻഡ് അജിത്. ആക്ച്വലി തമിഴ് സിനിമയെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഈ രണ്ട് താരങ്ങളെയും ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. ശരിക്കും എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ഫീഡുകളിലേക്ക് ആ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഇന്ന് നടൻ വിജയ് എന്നുള്ളതിനപ്പുറത്തേക്ക് തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആരാധക സമ്പത്ത്, അതോടൊപ്പം തന്നെ വലിയൊരു രാഷ്ട്രീയ പിൻബലവും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ധ്രുവത്തിൽ നിന്നുകൊണ്ട് തമിഴ് സിനിമയിൽ അത്രമാത്രം വലിയ ഒരു എന്താ പറയുന്നത് അവരോധിക്കപ്പെട്ടിരുന്ന മറ്റൊരു താരമായിട്ടുള്ള അജിത്ത് അദ്ദേഹത്തിൻ്റെ പാഷൻ ഫോളോ ചെയ്തുകൊണ്ട് റേസിംഗിൻ്റെ മറ്റൊരു ജേണിയിലൂടെയായിരുന്നു. എന്തായാലും ഇരുവരും ലണ്ടനിൽ വെച്ച് കണ്ടുമുട്ടിയ, അല്ലെങ്കിൽ ലണ്ടനിൽ വെച്ചിട്ട് ആ ഒരു റേസിൻ്റെ ഭാഗമായിട്ട് കണ്ടുമുട്ടിയതും അവരുടെ വിഷ്വൽസും അവരുടെ ആ ഒരു സൗഹൃദവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള വിഷ്വൽസിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും ഇവർ നമ്മുടെ നാട്ടിലുള്ള ഫാൻ ഫൈറ്റ് പോലെയൊന്നും അല്ല, ഭയങ്കര തീവ്രമായിട്ട് പ്രത്യേകിച്ചും പരസ്പരം സിനിമകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് വരെ പോയ ഒരു ഫാൻ ഫൈറ്റിനാണ് ആക്ച്വലി ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സമാപ്തി ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഭയങ്കര രസമുള്ള കാര്യമല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് താരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിയൽ ലൈഫ് സൗഹൃദം അതും ആഘോഷമാക്കി മാറ്റുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണല്ലേ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ വീക്കെൻഡിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു വന്നത്.
1: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
4: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടാ,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാനെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
5: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 പരിപാടി.
13: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
5: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
5: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .ae. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: നമ്മൾ ഒരു കാലത്ത് കേട്ട് മറന്ന പല പ്രിയപ്പെട്ട ട്രാക്കുകളിലും മലയാളത്തിലെ റെട്രോ നൊസ്റ്റാൾജിക് ട്രാക്കുകളുടെയൊക്കെ മറ്റൊരു വേർഷൻ, അത് പ്രത്യേകിച്ചും അതിൻ്റെ സംഗീതാത്മകത അത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വേർഷൻസിലൂടെ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റിയ ഒരു ഗായകനും ഒരു സംഘവുമാണ് അകം ബാൻഡും ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന അതുല്യ ഗായകനുമൊക്കെ അല്ലേ. അപ്പോൾ അവർ ഇതാ ദുബായിലേക്ക് എത്തുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് കുറേയധികം മികച്ച പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് അവരുടെ ഒരു ഗംഭീര ഷോ നമ്മൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 26th വൈകുന്നേരത്ത് നമ്മുടെ വേൾഡ് ട്രൈ സെൻട്രൽ വെച്ചിട്ടാണ് അകംബാൻഡിന്റെ ഈ ഒരു ദുബായിലെ പരിപാടി അരങ്ങേറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ലിസ്നേഴ്സിന് വേണ്ടി ഞങ്ങൾ കുറെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അകം സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക 0585829220 അപ്പൊ നമുക്ക് എന്തായാലും ഈ ആഴ്ച അല്ല വരുന്ന അടുത്ത ആഴ്ച നമുക്ക് അടിച്ചു പൊളിക്കാം. മറക്കണ്ട, ടിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ടിക്കറ്റ്സ് ഒക്കെ എല്ലാവരും പ്ലാറ്റിനം ഇൻസ്റ്റിറ്റ്യൂട്ട് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലാതെ അത് മാത്രം പ്രതീക്ഷിച്ചിരിക്കേണ്ട. ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ.
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്നേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
0: Joya Lucas, world's favorite jeweler.
3: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions. കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
4: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
5: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
4: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
5: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
0: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗറൂദ്. കോൾ 04-232-7111.
6: മമ്മി വിശക്കുന്നു.
7: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
6: ആഹാ, പാസ്തയോ?
4: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
7: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
6: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
4: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
7: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
3: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
3: സഞ്ചാരി ബാൻഡ്, ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
3: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2, പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
3: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.
8: You are listening to Home 92.2 FM. Home is a feeling. കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: You are listening to

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Vimarshanam, Swayam Vimarshanam. Tettidirutan, CPM. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ എന്ന് ടി കെ ഗോവിന്ദൻ. കോൺഗ്രസിന് ഇഡിയോട് എപ്പോഴും ഒരേ സമീപനമെന്ന് മന്ത്രി കെ മുരളീധരൻ. തന്ത്രപ്രധാന ദ്വീപുകൾ പിടിച്ച ഹൂതികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദുർബലമാണെന്ന വിമർശനം. വിശാല സംസ്ഥാന സമിതിയിലെ പൊതുചർച്ചയിലാണ് വിമർശനം ഉയർന്നത്. പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ സെക്രട്ടേറിയറ്റിന് കഴിയുന്നില്ല. തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം മനസ്സിലാകുന്നത്. ഇഡി കേസിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നു. വിപ്ലവ പാർട്ടിയെന്ന സങ്കല്പം തന്നെ കളഞ്ഞുകുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർ ഭരണത്തിന് ശ്രമിച്ചു. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികളുടെ കുറ്റപ്പെടുത്തൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് അടിമുടി മാറ്റം നിർദ്ദേശിച്ച് CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം. അവലോകന റിപ്പോർട്ടിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സമിതി ചേർന്ന് മറുപടി തയ്യാറാക്കും. തിരുത്തൽ നടത്തി പാർട്ടിയെ കരുത്തോടെ നയിക്കാം എന്നതാണ് വിശാല സംസ്ഥാന സമിതിയുടെ ഉത്തരവാദിത്തം. തിരുത്തൽ വരുത്തി എങ്ങനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് MV ഗോവിന്ദൻ. പിണറായി വിജയനെതിരായ ഇഡി കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന ടി കെ ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. കോൺഗ്രസിന് ഇഡിയുടെ എപ്പോഴും ഒരേ സമീപനം. ഇഡി നീക്കത്തിൽ വ്യത്യസ്ത നിലപാടുകളുമായി മുൻ CPM നേതാക്കളും MLA മാരുമായ ടി കെ ഗോവിന്ദനും വി കുഞ്ഞകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. ഇതിലാണ് മന്ത്രിയുടെ മറുപടി. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ പൊതു ചർച്ചയെപ്പറ്റി ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്ന് തളിപ്പറമ്പ് MLA ടി കെ ഗോവിന്ദൻ. പാർലമെന്ററി വ്യാമോഹം CPM ഇപ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല. പാർട്ടിയെ അടിമുടി ബാധിച്ച രോഗമാണ് പാർലമെന്ററി വ്യാമോഹം. EMS ജീവിച്ചിരുന്ന കാലത്ത് അതിശക്തമായി ഈ വിഷയത്തിൽ താക്കീത് നൽകിയിരുന്നു. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ. ഇന്ന് നിലവിലുള്ള നേതൃത്വത്തിൽ പിണറായിക്ക് പകരമായി മറ്റൊരു നേതൃത്വമുണ്ടെന്ന് കരുതുന്നില്ലെന്നും ടി കെ ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദൻ MLA യുടെ നിലപാട് തള്ളി പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണമെന്നും MLA. CPM തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും പയ്യന്നൂർ MLA ഉന്നയിച്ചു. ദേവസ്വം വിജിലൻസിൽ അഴിച്ചുപണിക്ക് അസാധാരണ നീക്കവുമായി സർക്കാർ. ശബരിമല സ്വർണക്കൊള്ളയും നെയ്ക്രമക്കേടും അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. 3 SIമാരുടെയും CPOമാരുടെയും പട്ടിക വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു. പോലീസ് മേധാവിയുടെ ഈ കത്ത് പുറത്തുവന്നു. ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അസാധാരണ നടപടികൾ ഉണ്ടായത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ നാളെ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച PSC. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് PSCയുടെ നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കമ്മീഷൻ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന വിമർശനം. അതേസമയം PSC ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്തെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള മാറ്റത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായികമേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ സംഭാവന നിസ്തുലം. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ NSS നടത്തുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. AI ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വ്യക്തിപരമായി സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ IT നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മെറ്റയുടെ നടപടി. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാൻ KSEB നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി KSEB സർക്കാരിന് കത്ത് നൽകി. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. യമനിലെ തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റർ ലെസർ ഹനീഷ് ദ്വീപുകൾ പിടിച്ചെടുത്ത ഹൂതികൾ. ബാബൽ മന്ദബ് കടലിടുക്കിന് സമീപമെത്തിയ ഹൂതികളെ പ്രതിരോധിക്കാൻ സൌദി പിന്തുണയുള്ള സർക്കാർ സൈന്യം പുനഃസംഘടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹൂതികൾ ദ്വീപുകൾ പിടിച്ചെടുത്തത്. തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോഖയും ചെങ്കടലിനെയും ഈദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന മയൂൺ ദ്വീപും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് ഹാനിഷ് ദ്വീപുകളും ഹൂതികൾ അധീനതയിലാക്കിയത്. യുഎൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗുട്ടറസിന്റെ പ്രതികരണം. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. യുഎഇ 2 സൈനികർക്ക് വീരമൃത്യു. പരിശീലന ദൌത്യത്തിനിടെ 2 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി യുഎഇ. 3 വർഷം വരെ തടവ് ശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണിത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ യുവാവിന് 58,700 ദിർഹം പിഴ വിധിച്ച് അബുദാബി കോടതി. വാങ്ങിയ 48,700 ദിർഹം തിരികെ നൽകാനും 10,000 ദിർഹം മാനസിക സാമ്പത്തിക നഷ്ടപരിഹാരമായി നൽകാനുമാണ് കോടതി വിധിച്ചത്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണ് അടുത്ത മാസം 14 തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണിത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: വൺസ് അഗൈൻ തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ ദുബായ് എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, അതായത് ദുബായ് എയർപോർട്ടിൽ ഒരു പുതിയ സവിശേഷ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി പ്രത്യേകം സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇനി മുതൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ 3 അറൈവൽസിൽ നിന്നും വെറും 5 കൊണ്ട് ഇത്തരത്തിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് IDP സ്വന്തമാക്കാം എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു വാർത്ത, ആ ഒരു അപ്ഡേറ്റ് ആക്ച്വലി ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രിവിലേജ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ദുബായ് എയർപോർട്ടിൽ 5 കൊണ്ട് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കിട്ടും. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കൊക്കെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു പുതിയ സൗകര്യം. സോ അതിലൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും യൂറോപ്പിലേക്കൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ആ നാട്ടിലും ഡ്രൈവല്ല യൂറോപ്പിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പെർമിറ്റാണ് നമുക്ക് ഇത്തരത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു സൗകര്യം കൂടി ദുബായ് എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവർ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് ദുബായിയുടെ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെർമിനൽ 3 അറൈവൽസിൽ നിന്നും ഈ ഒരു ഡ്രൈവിംഗ് പെർമിറ്റ് സ്വന്തമാക്കാവുന്നതാണ്. അത് ഭയങ്കര അഡ്വാൻറ്റേജായി മാറുന്ന സംഗതി തന്നെയായിരിക്കും കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും, എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. ദിസ് ഇസ് ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കണം, കാരണം ഏത് സമയത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർണ്ണ സമ്മാനം കിട്ടാനുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ജോയ് ആലുക്കാസിൻ്റെ 9 22 കാരറ്റ് ഗോൾഡ് കോയിൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കാത്ത് കാത്തിരുന്നോളൂ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയാ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയാ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ട.
9: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്മാനെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
13: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
14: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
15: സെപ്റ്റംബർ 26 പരിപാടി.
16: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
15: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
14: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
15: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
14: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
15: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .ae. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു പനിയൊക്കെ വന്ന് ശരീരം നമ്മുടെ കൺട്രോളിലല്ലാതെ നിൽക്കുന്ന ചില സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മളെന്നുള്ളതല്ല, ഒരു പനി വന്നാൽ പോലും, ഇപ്പം ഞാൻ കണ്ടംപററി സിറ്റുവേഷൻ വെച്ചിട്ട് നിലവിലൊരു സാഹചര്യം അനുസരിച്ച് കുറച്ച് നല്ല പനിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രിവിലേജ്, ആരോഗ്യമുള്ളൊരു ശരീരം നൽകുന്ന പ്രിവിലേജ് എത്രത്തോളം വലുതാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കരുത്ത് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ശരീരമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണല്ലേ.
1: Health Tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: That's right. അപ്പോൾ MVR ഹെൽത്ത് ടിപ്പിൽ ഇന്ന് പറയാനുള്ളത് തന്നെയാണ്, നമ്മൾ എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗ്യാരണ്ടികളിലൊന്നാണ് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരമുണ്ട് എന്നുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കരുത് ഏതെങ്കിലും തരത്തിൽ. ഇപ്പോൾ നമുക്ക് കുറച്ച് നാളുകളായിട്ട് തുടരുന്ന തലവേദന, നടുവേദന, ക്ഷീണം പലപ്പോഴും ഇവയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കാണാറുണ്ട്. ദീർഘകാലമായിട്ട് തുടരുന്ന ഇത്തരം പല ലക്ഷണങ്ങളും ശരീരം തരുന്ന ചില മുന്നറിയിപ്പുകളായിരിക്കാം. പ്രശ്നം വലുതാകുന്നത് വരെ കാത്തിരിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള MRI, CT സ്കാൻ, അൾട്രാസൗണ്ട് പോലെയുള്ള അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ മടിക്കുന്ന ഒരു കാര്യം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെയെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, UAE സംബന്ധിച്ചിടത്തോളം പോക്കറ്റ് ഒട്ടും കാലിയാവാതെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏതാണ്ട് മറ്റിടങ്ങളെ അപേക്ഷിച്ച് 50% മുകളിൽ ഡിസ്കൗണ്ടിൽ വിവിധ പാക്കേജുകളിലൂടെ, മെൻസിനും വിമൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് പാക്കേജുകളിലൂടെ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അവിടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും പ്രീമിയം സൗകര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം 050-860-9611 എന്ന നമ്പർ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is the feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: ഒരാവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
2: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും
9: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
10: Mummy, വിശക്കുന്നു.
11: Okay, da. വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
10: ആഹാ, പാസ്തയോ?
12: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
11: പിന്നല്ലാതെ. ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
10: Wow, nice. Super taste, Mummy.
12: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
11: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
9: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
2: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
4: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
4: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
4: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: home of a birthday bash. Win mangrams of 22 karat gold. Brought to you by Joyalukas, world's favorite jeweler.
1: That's right. Yes, Home 92.2 ഓഫമിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് വന്നെത്തി ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യത്തിന്, ഇന്നത്തെ ബാക്ക് ടു ഹോമിലെ ചോദ്യത്തിന്റെ സമയമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സീസണിൽ കംപ്ലീറ്റ്ലി ചോദിക്കുന്നത് മലയാള സിനിമയിലെ ഹോം എന്ന് വെച്ചാൽ കുടുംബമാണല്ലോ, അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കുടുംബമാണല്ലോ. മലയാള സിനിമയിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള ചില കുടുംബങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് ഇന്ന് പോവാണ് കേട്ടോ. മലയാള സിനിമയിൽ എക്കാലത്തും ഓർത്തു വെക്കപ്പെടുന്ന ഒരു കുടുംബമാണ് കുരിശിങ്കൽ ഫാമിലി. കുരിശിങ്കൽ ഫാമിലി എന്ന് പറയുമ്പോഴേ കൊച്ചിയിലുള്ള 4 സഹോദരന്മാരുടെ മുഖമായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. ആൻഡ് ഈ 4 സഹോദരന്മാരും ആ കുടുംബത്തിൽ ജനിച്ചവരല്ല, ആ കുടുംബത്തിലെ അമ്മ എടുത്തു വളർത്തിയവരാണ് ഈ 4 മക്കളും. ആൻഡ് അപ്പൊ മനസ്സിലായി കാണുമല്ലോ ഏതാണെന്ന്. കൊച്ചി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും നമ്മുടെ സ്വന്തം ആരാധന, ഞാൻ പറയുന്നില്ല, അല്ലേ വേണ്ട, കുഴപ്പമില്ല, ആ ക്യാരക്ടറിന്റെ പേരൂടെ പറയാം, നിങ്ങൾക്ക് ഈസി ആക്കി തരാം. അപ്പൊ ഈ കുരിശിങ്കൽ ഫാമിലി നമുക്ക് മുന്നിലേക്ക് എത്തിയ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് എന്റെ ഇന്നത്തെ ചോദ്യം. കൃത്യമായിട്ട് ഉത്തരങ്ങൾ അയച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കാം 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ് കോയിൻ കേട്ടോ. അപ്പോ മനസ്സിലായാലും ഇതുവരെയും നമ്മുടെ ബിലാലിക്കാട് കുടുംബത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ബിലാൽ ജോൺ കുരിശിങ്കൽ ഉൾപ്പെടെയുള്ള 4 സഹോദരന്മാരുടെ കഥ പറഞ്ഞ, അല്ലെങ്കിൽ ആ ഒരു കുരിശിങ്കൽ ഫാമിലി ഏത് സിനിമയിലെയാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോളൂ, സ്വന്തമാക്കിക്കോളൂ 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ് കോയിൻ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM, ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Vimarshanam, Swayam Vimarshanam. Tettidiruthan, CPM. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ എന്ന് ടി കെ ഗോവിന്ദൻ. കോൺഗ്രസിന് ഇഡിയോടെ എപ്പോഴും ഒരേ സമീപനമെന്ന് മന്ത്രി കെ മുരളീധരൻ. തന്ത്രപ്രധാന ദ്വീപുകൾ പിടിച്ച ഹൂതികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദുർബലമാണെന്ന വിമർശനം. വിശാല സംസ്ഥാന സമിതിയിലെ പൊതു ചർച്ചയിലാണ് വിമർശനം ഉയർന്നത്. പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ സെക്രട്ടേറിയറ്റിന് കഴിയുന്നില്ല. തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം മനസ്സിലാകുന്നത്. ഇഡി കേസിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നു. വിപ്ലവ പാർട്ടിയെന്ന സങ്കല്പം തന്നെ കളഞ്ഞുകുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർഭരണത്തിന് ശ്രമിച്ചു. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികളുടെ കുറ്റപ്പെടുത്തൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് അടിമുടി മാറ്റം നിർദ്ദേശിച്ച് CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം. അവലോകന റിപ്പോർട്ടിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സമിതി ചേർന്ന് മറുപടി തയ്യാറാക്കും. തിരുത്തൽ നടത്തി പാർട്ടിയെ കരുത്തോടെ നയിക്കാം എന്നതാണ് വിശാല സംസ്ഥാന സമിതിയുടെ ഉത്തരവാദിത്തം. തിരുത്തൽ വരുത്തി എങ്ങനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് MV ഗോവിന്ദൻ. പിണറായി വിജയനെതിരായ ഇഡി കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന ടി കെ ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. കോൺഗ്രസിന് ഇഡിയോട് എപ്പോഴും ഒരേ സമീപനം. ഇഡി നീക്കത്തിൽ വ്യത്യസ്ത നിലപാടുകളുമായി മുൻ CPM നേതാക്കളും MLA മാരുമായ ടി കെ ഗോവിന്ദനും വി കുഞ്ഞകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. ഇതിലാണ് മന്ത്രിയുടെ മറുപടി. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ പൊതു ചർച്ചയെപ്പറ്റി ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്ന് തളിപ്പറമ്പ് MLA ടി കെ ഗോവിന്ദൻ. പാർലമെന്ററി വ്യാമോഹം CPM ഇപ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല. പാർട്ടിയെ അടിമുടി ബാധിച്ച രോഗമാണ് പാർലമെന്ററി വ്യാമോഹം. EMS ജീവിച്ചിരുന്ന കാലത്ത് അതിശക്തമായി ഈ വിഷയത്തിൽ താക്കീത് നൽകിയിരുന്നു. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ. ഇന്ന് നിലവിലുള്ള നേതൃത്വത്തിൽ പിണറായിക്ക് പകരമായി മറ്റൊരു നേതൃത്വം ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും ടി കെ ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദൻ MLA യുടെ നിലപാട് തള്ളി പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണമെന്നും MLA. CPM തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും പയ്യന്നൂർ MLA ഉന്നയിച്ചു. ദേവസ്വം വിജിലൻസിൽ അഴിച്ചുപണിക്ക് അസാധാരണ നീക്കവുമായി സർക്കാർ. ശബരിമല സ്വർണക്കൊള്ളയും നെയ് ക്രമക്കേടും അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. 3 SIമാരുടെയും CPOമാരുടെയും പട്ടിക വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു. പോലീസ് മേധാവിയുടെ ഈ കത്ത് പുറത്തുവന്നു. ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അസാധാരണ നടപടികൾ ഉണ്ടായത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ നാളെ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച PSC. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് PSCയുടെ നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കമ്മീഷൻ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന വിമർശനം. അതേസമയം PSC ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള മാറ്റത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായികമേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ട വിദ്യാഭ്യാസമന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ സംഭാവന നിസ്തുലം. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ NSS നടത്തുന്നുണ്ടെന്ന് വിദ്യാഭ്യാസമന്ത്രി. AI ഡാൻസ് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. വ്യക്തിപരമായി സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ IT നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മെറ്റയുടെ നടപടി. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാൻ KSEB നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി KSEB സർക്കാരിന് കത്ത് നൽകി. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. യമനിലെ തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റർ ലെസർ ഹനീഷ് ദ്വീപുകൾ പിടിച്ചെടുത്ത് ഹൂതികൾ. ബാബൽ മന്ദ്യം കടലിടുക്കിന് സമീപമെത്തിയ ഹൂതികളെ പ്രതിരോധിക്കാൻ സൌദി പിന്തുണയുള്ള സർക്കാർ സൈന്യം പുനഃസംഘടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹൂതികൾ ദ്വീപുകൾ പിടിച്ചെടുത്തത്. തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോഖയും ചെങ്കടലിനെയും ഈദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന മയൂൻ ദ്വീപും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് ഹാനിഷ് ദ്വീപുകളും ഹൂതികൾ അധീനതയിലാക്കിയത്. യുഎൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗുട്ടറസിന്റെ പ്രതികരണം. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. യുഎഇയിൽ 2 സൈനികർക്ക് വീരമൃത്യു. പരിശീലന ദൌത്യത്തിനിടെ 2 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി യുഎഇ. 3 വർഷം വരെ തടവ് ശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണിത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ യുവാവിന് 58,700 ദിർഹം പിഴ വിധിച്ച് അബുദാബി കോടതി. വാങ്ങിയ 48,700 ദിർഹം തിരികെ നൽകാനും 10,000 ദിർഹം മാനസിക സാമ്പത്തിക നഷ്ടപരിഹാരമായി നൽകാനുമാണ് കോടതി വിധിച്ചത്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണ് അടുത്ത മാസം 14 തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണിത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are

0: നമ്മളിങ്ങനെ പതിയെ പതിയെ സമ്മറിനോട് വിട പറഞ്ഞ് വിന്ററിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുബായിലെ പല സവിശേഷതകളും ഈ ഒരു വിന്റർ പ്രമാണിച്ചുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ആവാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അല്ലേ. ഗ്ലോബൽ വില്ലേജ് ഒക്ടോബറിൽ തന്നെ തുടങ്ങും, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഈ ഒരു ഒക്ടോബറിൽ ആരംഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ സമ്മറിൽ ക്ലോസ് ചെയ്തിട്ടിരുന്ന പല പരിപാടികളും വീണ്ടും വിന്ററിലേക്ക് ഓപ്പണപ്പ് ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ദുബായിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. യെസ്, അപ്പോൾ അതിൽ പറയാനുള്ളത് നമ്മുടെ സഫാരി പാർക്കിനെ കുറിച്ചാണ് കേട്ടോ. തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വൈൽഡ് ലൈഫ് എന്ന് വെച്ചാൽ തന്നെ ദുബായിയുടെ സഫാരി പാർക്ക് തന്നെയാണല്ലേ. ദുബായ് സഫാരി പാർക്കിൻ്റെ പുതിയ സീസണിന് വേണ്ടിയിട്ട് ഒക്ടോബർ 12 സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പുതിയ സീസണിൽ ലിവ് മോർ വൈൽഡ് ലൈഫ് എന്ന പുതിയ ബ്രാൻഡ് പ്ലാറ്റ്ഫോമും അവർ അവതരിപ്പിക്കുന്നുണ്ട്. പാർക്കിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ടുള്ള മുന്നേറ്റം അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഈ പുതിയ പ്ലാറ്റ്ഫോമിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. വിജയകരമായിട്ടുള്ള 7-ാമത്തെ സീസണിന് പിന്നാലെയാണ് ഈ പുതിയ സീസണിലുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വിന്ററിലേക്കൊക്കെ വരുന്ന സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും വൈൽഡ് ലൈഫ് എക്സ്പ്ലോറേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ സഫാരി പാർക്കിലൂടെ കാണാവുന്നതാണ്. ഒക്ടോബർ 12 ദുബായിയുടെ സഫാരി പാർക്ക് വീണ്ടും തുറക്കുകയാണ്. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് മറ്റൊരു സമ്മാനം കൂടി നിങ്ങളുടെ കൈകളിലേക്ക് തരികയാണ്. വേറൊന്നുമല്ല, ഒരു മാസത്തേക്ക് സ്വന്തമായിട്ട് ഒരു കാർ. ലൈസൻസ് കിട്ടി കുറച്ചാളായെങ്കിലും ഒരു വാഹനം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നവരാണെങ്കിൽ, ഇപ്പോഴും സുഹൃത്തിന്റെ സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, ഒരു മാസ കാലയളവിലേക്ക് ദുബായിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റെന്റേ കാർ അൽമറായ കാസ് കഴിഞ്ഞ 10-33 വർഷമായിട്ട് 1200+ വാഹനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന അൽമറായ കാസിന്റെ ഒരു കിഡിലൻ കാർ സ്വന്തമാക്കി ഒരു മാസ കാലയളവിലേക്ക് നിങ്ങൾക്ക് യാതൊരു ചെലവും ഇല്ലാതെ ഓടിച്ച് നടക്കാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അത് മെമ്പർ സമ്മാനം. അതോടൊപ്പം തന്നെ ഓരോ ആഴ്ചയും നമ്മൾ ഓരോരുത്തർക്ക് വെച്ചിട്ട് അതിൻ്റെ ഈ ഒരു ഷോയിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരാഴ്ചത്തേക്കുള്ള റെന്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു മെസ്സേജ് അയച്ചേ അൽമറായ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ലക്കി ആയിട്ടുള്ള ആളുകൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ ആ സമ്മാനം. അപ്പോൾ ഒട്ടും വൈകണ്ട, പെട്ടെന്ന് മെസ്സേജുകൾ പോന്നോട്ടെ, പെട്ടെന്ന് മെസ്സേജുകൾ പോന്നോട്ടെ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലുക്കാസ് പ്രസൻസ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 പരിപാടി.
8: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .ae. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാള സിനിമയിൽ അങ്ങനെ പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് കൂടി പിറവികൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ ശരിക്കും അതിന്റെ ഏറ്റവും പ്രതാപകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ വേണ്ടി പറ്റും. കാരണം ഇന്ന് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മലയാളത്തിന്റെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമ്പോൾ, കഴിഞ്ഞ വർഷം ലോക സ്ഥാപിച്ച റെക്കോർഡുകളെ കേവലം ഒരൊറ്റ വർഷം, ഇത്രമാത്രം ഓരോ വർഷവും ഒന്നോ രണ്ടോ ഇൻഡസ്ട്രി ഹിറ്റുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ആ കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഇങ്ങനെ ഭേദിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറെ ഉണ്ടാവില്ല. ആൻഡ് ഈ സമയത്ത് ഏറ്റവും പ്രൗഡായിട്ട് പറയേണ്ട ഒരു കാര്യം നിവിൻ പോളി എന്ന നടനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. പഴയ നിവിനെ മിസ് ചെയ്യുന്നുണ്ട്, പഴയ നിവിൻ തിരിച്ചു വരുമോ എന്നതുൾപ്പെടെ പല ചർച്ചകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലൂടെ കാണാൻ വേണ്ടി പറ്റുന്നത്. എല്ലാവരാലും എഴുതി തള്ളപ്പെട്ട ഒരു നടന്റെ തിരിച്ചുവരവ് തന്നെ വേണമെങ്കിൽ പറയാം. തുടർച്ചയായിട്ടുള്ള നിരവധി പരാജയങ്ങൾ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം തുടക്കം ഒരു ഒരു ഒരു സർവമായയിലൂടെ ഒരു സൂചന നൽകുന്നത്. സർവമായയിലൂടെ തിരിച്ചുവരവന്റെ ആദ്യ സൂചന നൽകി, 100 കോടി ക്ലബ് അടിച്ചെടുത്തു, പിന്നാലെ ഇതാ വന്നിരിക്കുകയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഒരു കൊടുങ്കാറ്റ്. ആക്ച്വലി വെറും ഒരു സാധാരണ ഫീൽ ഗുഡ് സിനിമ, കുടുംബങ്ങൾ നെഞ്ചിലേറ്റി, 5 ദിവസം കൊണ്ട് 100 കോടി എന്ന മൈൽ സ്റ്റോൺ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഒന്നടക്കം തകർത്തു. കേരളത്തിൽ നിന്ന് മാത്രം ഏതാണ്ട് 130 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമ, മലയാള സിനിമ ഇതുവരെ കാണാത്ത വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ. ഒടുവിൽ 300 കോടിയുടെ രാജാവ്, സർവകാല റെക്കോർഡും തകർത്തുകൊണ്ട് നിവിൻ പോളി അദ്ദേഹത്തിന്റെ സിംഹാസനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ശരിക്കും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അധികം അഭിമാനിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേതൊരു ഭാഷയിലും അവിടുത്തെ ഏറ്റവും കച്ചവട മൂല്യമുള്ള സിനിമയായിരിക്കും പലപ്പോഴും ഇൻഡസ്ട്രി ഹിറ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടാറുള്ളത്. ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ, തമിഴിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷങ്ങൾക്ക് മുൻപേ വന്ന എന്തിന്റെ 2nd 2.0 ഏതാണ്ട് 8-10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും, അതാണ് 660 കോടിയുമായി ഇപ്പോഴും ഇൻഡസ്ട്രി ഹിറ്റ്. തെലുങ്കിലാണെങ്കിൽ ബാഹുബലിയാണ്, ബാഹുബലി 2 ആണ്, അതും ഏതോ കാലത്ത് വന്നതാണ്. ആൻഡ് കന്നഡയിലാണെങ്കിൽ KGFന്റെ Chapter 2 ആണ്, ഹിന്ദിയിലാണെങ്കിൽ ദംഗലാണ്. അപ്പം ഇവരെല്ലാം ഏതോ കാലത്ത് സ്ഥാപിച്ച റെക്കോർഡുകൾ ഇപ്പോഴും തകർക്കാൻ കഴിയുന്ന നിൽക്കുന്ന സമയത്ത് മലയാളത്തിൽ ഓരോ വർഷവും ഒന്നും രണ്ടും ഇൻഡസ്ട്രി ഹിറ്റുകൾ വെച്ച് നമ്മുടെ കളക്ഷൻ റെക്കോർഡുകൾ നമ്മൾ തന്നെ ഇങ്ങനെ തിരുത്തി കുറിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും മലയാള സിനിമ അതിന്റെ ഏറ്റവും മികച്ച വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെയാണെന്ന് നമുക്ക് അടിയുറച്ച് തന്നെ പറയാം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: മമ്മി വിശക്കുന്നു.
4: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
7: ആഹാ, പാസ്തയോ?
8: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
4: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
7: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
8: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
4: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
5: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
2: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
4: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
4: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
4: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: And even by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
9: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

ആൻഡ് യെസ് ഹോം 92.2 എഫ്എമ്മിന്റെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ആ സെലിബ്രേഷൻസിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്ന മറ്റൊരു സമ്മാനമാണ് നാട്ടിൽ പോയി കുറച്ച് ദിവസമൊക്കെ നിന്ന് അടിച്ചു പൊളിച്ച് തിരിച്ചു വരാനുള്ള, നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ ടിക്കറ്റ് കേട്ടോ. അക്ബർ ട്രാവൽസുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ആനിവേഴ്സറി വേളയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചോദ്യമാണ് നമ്മൾ എല്ലാ ദിവസവും എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ ചോദ്യം വേറെ ഒന്നുമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ആ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്ലൂസ് ഞാൻ പറയും. ഏതാണ് ആ സ്ഥലമെന്ന് കണ്ടുപിടിച്ചെന്നെ ഒന്ന് കൃത്യമായിട്ട് അറിയിച്ചാൽ മാത്രം മതി. ആൻഡ് യെസ്, അപ്പോൾ ഇന്നത്തെ എന്താ പറയുന്നത്, ഇന്നത്തെ ചോദ്യം അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, എറണാകുളം ജില്ലയുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥല പട്ടണങ്ങളിലൊന്നാണ് ഈ ഒരു സ്ഥലം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള കൊച്ചിൻ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. കാലടി ഈ ഒരു സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആൻഡ് കുറച്ചധികം പുതുമുഖങ്ങളുമായിട്ട് മലയാളത്തിലേക്ക് വന്ന് വലിയ ഹിറ്റായി മാറിയ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സിനിമ ഈ സ്ഥലത്തിന്റെ കഥയാണ് പറയുന്നത്. ഇത്രയും ക്ലൂസ് കേട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണ് ആ സിനിമയെന്നുള്ളത്, അല്ലേ? പിന്നെ നമ്മുടെ സിനിമാ നടൻ, സിനിമാ താരം പെപ്പയ്ക്ക് ഈ ഒരു സ്ഥലവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണ് സ്ഥലം എന്നുള്ളത്. ഉത്തരങ്ങളൊന്ന് അയച്ചോളൂ. ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ 0585829220 സ്വന്തമാക്കാം നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ്സ്. You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസൻസ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Vimarshanam, Swayam Vimarshanam, Tettidiruthan, CPM. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ എന്ന് ടി കെ ഗോവിന്ദൻ. കോൺഗ്രസിന് ഇഡിയോടെ എപ്പോഴും ഒരേ സമീപനമെന്ന് മന്ത്രി കെ മുരളീധരൻ. തന്ത്രപ്രധാന ദ്വീപുകൾ പിടിച്ച ഹൂതികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദുർബലമാണെന്ന വിമർശനം. വിശാല സംസ്ഥാന സമിതിയിലെ പൊതുചർച്ചയിലാണ് വിമർശനം ഉയർന്നത്. പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ സെക്രട്ടേറിയറ്റിന് കഴിയുന്നില്ല. തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം മനസ്സിലാകുന്നത്. ഇഡി കേസിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നു. വിപ്ലവ പാർട്ടിയെന്ന സങ്കല്പം തന്നെ കളഞ്ഞു കുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർഭരണത്തിന് ശ്രമിച്ചു. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികളുടെ കുറ്റപ്പെടുത്തൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് അടിമുടി മാറ്റം നിർദ്ദേശിച്ച് CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം. അവലോകന റിപ്പോർട്ടിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സമിതി ചേർന്ന് മറുപടി തയ്യാറാക്കും. തിരുത്തൽ നടത്തി പാർട്ടിയെ കരുത്തോടെ നയിക്കാം എന്നതാണ് വിശാല സംസ്ഥാന സമിതിയുടെ ഉത്തരവാദിത്തം. തിരുത്തൽ വരുത്തി എങ്ങനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് MV ഗോവിന്ദൻ. പിണറായി വിജയനെതിരായ ഇഡി കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന ടി കെ ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. കോൺഗ്രസിന് ഇഡിയോട് എപ്പോഴും ഒരേ സമീപനം. ഇഡി നീക്കത്തിൽ വ്യത്യസ്ത നിലപാടുകളുമായി മുൻ CPM നേതാക്കളും MLA മാരുമായ ടി കെ ഗോവിന്ദനും വി കുഞ്ഞകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. ഇതിലാണ് മന്ത്രിയുടെ മറുപടി. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ പൊതുചർച്ചയെപ്പറ്റി ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്ന് തളിപ്പറമ്പ് MLA ടി കെ ഗോവിന്ദൻ. പാർലമെന്ററി വ്യാമോഹം CPM ഇപ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല. പാർട്ടിയെ അടിമുടി ബാധിച്ച രോഗമാണ് പാർലമെന്ററി വ്യാമോഹം. EMS ജീവിച്ചിരുന്ന കാലത്ത് അതിശക്തമായി ഈ വിഷയത്തിൽ താക്കീത് നൽകിയിരുന്നു. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ. ഇന്ന് നിലവിലുള്ള നേതൃത്വത്തിൽ പിണറായിക്ക് പകരമായി മറ്റൊരു നേതൃത്വമുണ്ടെന്ന് കരുതുന്നില്ലെന്നും ടി കെ ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദൻ MLA യുടെ നിലപാട് തള്ളി പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണമെന്നും MLA. CPM തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും പയ്യന്നൂർ MLA ഉന്നയിച്ചു. ദേവസ്വം വിജിലൻസിൽ അഴിച്ചുപണിക്ക് അസാധാരണ നീക്കവുമായി സർക്കാർ. ശബരിമല സ്വർണക്കൊള്ളയും നെയ്ക്രമക്കേടും അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. 3 SIമാരുടെയും CPOമാരുടെയും പട്ടിക വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു. പോലീസ് മേധാവിയുടെ ഈ കത്ത് പുറത്തുവന്നു. ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അസാധാരണ നടപടികൾ ഉണ്ടായത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ നാളെ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച PSC. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് PSCയുടെ നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കമ്മീഷൻ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന വിമർശനം. അതേസമയം PSC ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള മാറ്റത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായികമേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ സംഭാവന നിസ്തുലം. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ NSS നടത്തുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. AI ഡാൻസ് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. വ്യക്തിപരമായി സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ IT നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മെറ്റയുടെ നടപടി. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാൻ KSEB നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി KSEB സർക്കാരിന് കത്ത് നൽകി. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. യമനിലെ തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റർ ലെസർ ഹനീഷ് ദ്വീപുകൾ പിടിച്ചെടുത്ത ഹൂതികൾ. ബാബൽ മന്ദബ് കടലിടുക്കിന് സമീപമെത്തിയ ഹൂതികളെ പ്രതിരോധിക്കാൻ സൌദി പിന്തുണയുള്ള സർക്കാർ സൈന്യം പുനഃസംഘടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹൂതികൾ ദ്വീപുകൾ പിടിച്ചെടുത്തത്. തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോഖയും ചെങ്കടലിനെയും ഈദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന മയൂൺ ദ്വീപും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് ഹാനിഷ് ദ്വീപുകളും ഹൂതികൾ അധീനതയിലാക്കിയത്. യുഎൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗുട്ടറസിന്റെ പ്രതികരണം. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. യുഎഇയിൽ 2 സൈനികർക്ക് വീരമൃത്യു. പരിശീലന ദൌത്യത്തിനിടെ 2 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി യുഎഇ. 3 വർഷം വരെ തടവ് ശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണിത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ യുവാവിന് 58,700 ദിർഹം പിഴ വിധിച്ച് അബുദാബി കോടതി. വാങ്ങിയ 48,700 ദിർഹം തിരികെ നൽകാനും 10,000 ദിർഹം മാനസിക സാമ്പത്തിക നഷ്ടപരിഹാരമായി നൽകാനുമാണ് കോടതി വിധിച്ചത്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31-ാമത് സീസണ് അടുത്ത മാസം 14-ന് തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8-ാം ഏഷ്യാകപ്പ് കിരീടമാണിത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചറങ്ങിയിരുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .a. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: മമ്മി വിശക്കുന്നു.
8: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
7: ആഹാ, പാസ്തയോ?
9: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
8: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
7: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
9: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
8: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
5: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
10: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
5: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
10: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
5: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
10: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
5: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
10: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
11: You are listening to Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
4: You are listening to Home 92.2 FM. Home is a feeling.
5: Hey, this is Hasbi rapping Karalundi. You guys ready? Shout out.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alucas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: Gents, ella nammude pillarokke chumma

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

You're tuned into Home 92.2 FM. Home is a feeling. ജീവിതയാത്രകളെ സൽക്രിയമാക്കണം അന്ത്യദിനം വരെ.

You're listening to Home 92.2 FM. Home is a feeling.